0: ശുഭദിന ചിന്തകൾ.
1: ഇന്ന് പൊടുന്നനവേ കാണുന്ന സൗഹൃദങ്ങളുടെ കാലമാണ്. ഒരു കാലത്ത് നമ്മുടെ സൗഹൃദങ്ങളെ സ്വാധീനിച്ചിരുന്നത് സമീപസ്ഥമായ സാഹചര്യങ്ങൾ കൊണ്ട് ഒരുമിച്ചുള്ള പഠന ജീവിത പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ യാത്രകളിലൂടെ രക്തബന്ധങ്ങളിലൂടെയൊക്കെയാണ് സൗഹൃദത്തിൻ്റെ ഏടുകളും ചിത്രങ്ങളും നാം രൂപപ്പെടുത്തിയത്. പക്ഷേ പിന്നീട് അത്തരം സൗഹൃദങ്ങൾ കാലങ്ങൾ മാറ്റിരചിക്കപ്പെട്ടപ്പോൾ നമുക്കും പുനർരചിക്കേണ്ടി വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പഠനവും ജീവിത സൗകര്യങ്ങളും ജോലിയും തേടി ഇത്തരം ബന്ധങ്ങളുടെ കവറേജുകൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ബന്ധങ്ങൾ ആസ്വദിക്കുന്നവർ പോലും സമീപസ്ഥമായ ബന്ധങ്ങൾ തേടി തൊഴിൽ ബന്ധങ്ങളായി ഒക്കെ അതിന് രൂപപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. വർത്തമാനകാലത്തെ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾ നമുക്ക് മുൻപുണ്ടായിരുന്ന സൗഹൃദങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. മുൻപുണ്ടായിരുന്ന സൗഹൃദങ്ങളിൽ നമുക്ക് അമ്പരപ്പും ഭയവും ആശങ്കയും ഒക്കെ വളരെ കുറവായിരുന്നു. കാരണം തൊട്ടയൽപക്കത്തെ ഒരു സുഹൃത്ത് നമ്മെ സ്നേഹിക്കാൻ ബാധ്യസ്ഥനാണ് പല കാരണങ്ങളാലും. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. നമ്മളെ ഒരാൾ വല്ലാതെ സ്നേഹിച്ചു പോയാൽ ആ സ്നേഹിക്കപ്പെടുന്ന ആളിന് പോലും ഭയം തോന്നും, എന്തിനാണ് എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്നത് എന്ന്. മാത്രവുമല്ല, അവന്റെ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ ഒന്നും അറിയാതെ കേവലം എടുക്കുന്ന ചിത്രത്തിന്റെ മിഴിവ് കൊണ്ടും കുറിക്കുന്ന വാക്കുകളുടെ സൗന്ദര്യം കൊണ്ടും അത്തരം ഭ്രമങ്ങളിൽ അകപ്പെട്ടു പോകാറാണ് പതിവ്. നല്ല നല്ല സൗഹൃദങ്ങൾ സ്വന്തം പ്രദേശത്തിനകലെ നിന്നും ഒരുപക്ഷെ സ്വന്തം നാട്ടിനകലെ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നും ഒക്കെ ലഭിച്ചിട്ടുണ്ടാവാം. അതൊക്കെ ഗുണകരവുമായിട്ടുണ്ടാവാം. ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പലരും ആ സ്ഥലങ്ങളിലെ വിശേഷങ്ങൾ അറിയാൻ തന്റെ സൗഹൃദ വലയത്തിലെ ആ സ്നേഹക്കൂട്ടിനുള്ളിലേക്കിട്ട് മറുപടി തേടുന്നതൊക്കെ നാം കാണാറുണ്ട്. എന്നാൽ അത്തരം സൗഹൃദങ്ങൾക്ക് പലപ്പോഴും ആയുസ്സും കുറവാണ്. നിസ്സാരമായ വാക്കുകളിൽ അല്ലെങ്കിൽ നിശബ്ദതയിൽ അങ്ങ് അലിഞ്ഞില്ലാതായി ചേരുന്ന സൗഹൃദങ്ങളാണ് പലപ്പോഴും ഓൺലൈൻ സൗഹൃദങ്ങളായി നാം കണ്ടുവരുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ നിശബ്ദതയുടെ അർത്ഥം തേടാനോ അല്ലെങ്കിൽ നിശബ്ദതയുടെ കാരണം അന്വേഷിക്കാനോ സാഹചര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും തരമില്ല. ഓടുന്ന ഓട്ടത്തിനിടയിൽ നിശബ്ദരായി പോകുന്നവർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അങ്ങനെ അങ്ങ് സഞ്ചരിക്കുകയാണ്. പണ്ട് ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചത്രേ, ഗുരുവേ, ഒരു മനുഷ്യനെ എത്ര അകലത്തിൽ നിന്ന് അറിയണം അല്ലെങ്കിൽ എത്ര അടുത്തേക്ക് പോകാൻ കഴിയും? പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സാമീപ്യത്തിന്റെ പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ഇതായിരുന്നു ശിഷ്യന്റെ ചോദ്യം. ശരിയുമാണ്. ഗോളങ്ങൾ തമ്മിൽ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ തമ്മിൽ, എന്തിനേറെ നാം ഇരിക്കുന്ന കസേരകളിലും കട്ടിലുകളിലുമെല്ലാം ന്യായമായ ഒരു അകലം മനുഷ്യഹൃദയങ്ങൾക്കിടയിലും ശരീരത്തിനിടയിലും കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഗുരു പറഞ്ഞ മറുപടി ശ്രദ്ധേയമായിരുന്നു. മകനെ, ഒരു പൂന്തോട്ടത്തിൽ നിന്ന് നീ അകലെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് മനോഹരമായ പൂക്കളാണ്. കാരണം നിന്റെ കണ്ണുകൾ തേടുന്നത് ആ പൂക്കളുടെ നിറവും അല്ലെങ്കിൽ നിന്റെ മനസ്സ് തേടുന്നത് അതിന്റെ സൗരഭ്യവുമാണ്. പക്ഷെ നീ കൂടുതൽ കൂടുതൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പൂക്കൾക്ക് പകരം അതിലെ മുള്ളുകളും ഇലകളും ഒക്കെ വ്യക്തമായി തുടങ്ങും. അവിടെ ഒരു പക്ഷേ ഈ പൂക്കളുടെ നിറത്തെക്കാൾ ഉപരി ആ മുള്ളുകൾ നിന്നെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ നീ അകന്നേ പോകും. അല്ല, ഈ പൂക്കൾ ഉണ്ടായതിന്റെ അനിവാര്യ കാരണമാണ് ഈ മുള്ളുകളെന്നും വളമെന്നും ചാണകമെന്നും ഒക്കെ തിരിച്ചറിഞ്ഞാൽ നീ അതിനെ കൂട്ടമായി സ്നേഹിക്കുകയും ചെയ്യും. ശരിയാണ്, ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഗുണകരമാണ്. അകലെ നിന്ന് കാണുന്നതെന്നും എപ്പോഴും എത്ര അടുത്ത് തന്നാലും പ്രതീക്ഷിക്കുന്നത് മടയത്തരമാണ്. അതിനെ വ്യക്തിയെയാകട്ടെ, സ്ഥാപനത്തെയാകട്ടെ, തത്വചിന്തയാകട്ടെ, മതവിശ്വാസത്തെയാകട്ടെ, എല്ലാം അതിന്റെ സ്വാഭാവികതയിൽ കൃത്യമായ അകലത്തിൽ നിന്ന് വ്യക്തമായ അടുപ്പത്തോടെ സ്നേഹിക്കുന്നത് തന്നെയാണ് ഉചിതം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.

0: കൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന് രാവിലെ അഗത്തി ദ്വീപിലെത്തും. വൈകിട്ട് കൊച്ചിയിലെ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ ഇന്ന് 26-ാമത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794-ആയി. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി രാവിലെ അഗത്തി ദ്വീപിലെത്തും. ലക്ഷദ്വീപിൽ നിന്ന് ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് 10 മണിയോടെ അഗത്തി ദ്വീപിലെത്തിച്ചേരും. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അഗത്തി ദ്വീപിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കായുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി വേദിയിൽ നിർവഹിക്കും. ഔദ്യോഗിക ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും പങ്കെടുക്കും. അതോടൊപ്പം ദേശീയതലത്തിൽ വലിയ സാധ്യതകൾ കൽപ്പിക്കുന്ന വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും.
0: ലക്ഷദ്വീപ് സന്ദർശനത്തിനുശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫറൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. രണ്ടു ദിവസത്തെ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ബിഷ്കെക്കിലെത്തി. 26-ാമത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം ഇന്നും നാളെയുമായി പങ്കെടുക്കും. നാളെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: കിർഗിസ്ഥാൻ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് ചെയർമാൻ കാസിമാലിയേവ് അഡിൽബെക് അലഷോവിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഉച്ചകോടിക്ക് പ്രസിഡന്റ് സാദിർ ജബറോവിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഈ മേഖലയ്ക്ക് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നരേന്ദ്രമോദി യാത്ര തിരിക്കുന്നതിന് മുമ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയിൽ നിന്ന് മുക്തമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്നത് എസ്സിഒ അംഗങ്ങളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 6-ാമത് വേൾഡ് നൊബാർഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം മധ്യേഷ്യയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും മേഖലയിലെ സാംസ്കാരിക ബന്ധം ആഴത്തിലാക്കുമെന്നും സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയ്ക്ക് സംയുക്ത ശ്രമങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. എസ്സിഒയുടെ 25 വർഷങ്ങൾ സുസ്ഥിര സമാധാനം, വികസനം, സമൃദ്ധി എന്നിവയ്ക്കൊന്നിച്ച് എന്നതാണ് ഉച്ചകോടി.
0: ഇന്നും നാളെയും ആഷ്വില്ലയിൽ ചേരുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിലെത്തി. ഇന്നലെ ചിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ ഇന്ത്യൻ പ്രവാസികളെ കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം ഗവൺമെന്റ് വായ്പയെടുക്കൽ, കടബാധ്യത എന്നിവയെക്കുറിച്ച് ആശങ്കകൾക്ക് ധനമന്ത്രി മറുപടി നൽകി. രാജസ്ഥാനിലെ ജയ്പൂരിൽ നീറ്റ് പി ജി പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ജയ്പൂരിലെ സീതാപുര പരീക്ഷാ കേന്ദ്രങ്ങളിൽ വൈദ്യുതി വിതരണത്തിലെ തകരാറുകൾ കാരണം പരീക്ഷാ നടത്തിപ്പിൽ സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നതായും PIB അറിയിച്ചു. ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരീക്ഷ അടുത്തമാസം 5 നടത്തുമെന്നും കേന്ദ്രം അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. 2500 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തം നടന്ന് 5-ാം ദിവസവും കാണാതായവർക്കായി തിരച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമങ്ങളും ഊർജ്ജിതമായി തുടരുകയാണ്. തൃശൂലി നദിയിൽ ഇന്നലെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. ടിബറ്റിൽ ഔദ്യോഗിക മരണസംഖ്യ 16. 546 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യൻ പ്രത്യേക ടണൽ രക്ഷാപ്രവർത്തന സംഘം നേപ്പാളിലെ ചിലിമെ ലാങ്ടാങ് മേഖലകളിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ നേപ്പാൾ സൈന്യത്തിന്റെ സംഘത്തോടൊപ്പം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. നേപ്പാൾ സൈന്യവുമായി ചേർന്ന് സംഘം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുമെന്ന് നേപ്പാളിലെ ഇന്ത്യൻ അംബാസഡർ നവീൻ ശ്രീവാസ്തവ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO ഒന്നാം സ്ഥാനവും ദക്ഷിണ റെയിൽവേ രണ്ടാം സ്ഥാനവും നേടി. കേരള ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ വനം വന്യജീവി വകുപ്പിനാണ് ഒന്നാം സ്ഥാനം, എക്സൈസ് വകുപ്പ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. ഗവൺമെന്റ് ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ഒന്നാം സ്ഥാനം നേടി. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഒന്നാമതെത്തി. മലയാളിയുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ഓണം വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പും കാസർകോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച പൊന്നോണം 2026 സമാപന സമ്മേളനം മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മനുഷ്യരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കുകയും എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കുകയും ചെയ്ത മാവേലിയുടെ ഓർമ്മയുടെ ആഘോഷമാണ് ഓണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ ഓണം വാരാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം കെ സുധാകരൻ എംപി ഉദ്ഘാടനം ചെയ്തു. പ്രയാസങ്ങളില്ലാതെയാണ് ഇത്തവണ ജനങ്ങൾ ഓണം ആഘോഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് കെ എ പി 4th Battalion മൈതാനിയിൽ നടക്കും. രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: കെ എ പി 4th Battalionലെയും മലപ്പുറം MSPയിലെയും 305 പേരാണ് പോലീസ് സേനയുടെ ഭാഗമാവുന്നത്. കെ എ പിയിലെ 166 പേരും MSPയിലെ 139 പേരും ഇതിൽ ഉൾപ്പെടും. പരിശീലനം പൂർത്തിയാക്കിയവരിൽ 31 പേർ ബിരുദാനന്തര ബിരുദധാരികളും 12 പേർ എഞ്ചിനീയറിംഗ് ബിരുദക്കാരുമാണ്. 195 പേർ ഡിഗ്രി പൂർത്തിയാക്കിയവരും 18 പേർ ഡിപ്ലോമ യോഗ്യതയുള്ളവരുമാണ്. 9 പരിശീലനത്തിന് ശേഷമാണ് ഇവർ പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. ജനപ്രതിനിധികൾക്ക് പുറമെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ബറ്റാലിയൻ ADGP ബൽറാം കുമാർ ഉപാധ്യായ, ബറ്റാലിയൻ DIG ജെ ഹിമേന്ദ്രനാഥ് തുടങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും.
0: CPIMനോടൊപ്പം നിന്നവർ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ വഴിമാറാൻ ഇടയായതെന്ന് ഗൌരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ മയ്യിലിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF വിരുദ്ധ പ്രചാരവേലയിൽ പരാജയപ്പെടേണ്ട മണ്ഡലമല്ല തളിപ്പറമ്പ് എന്നും ഈ പ്രചാരവേലയിലൂടെ ചിലർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും പിണറായി പറഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദുബായിൽ നിശ്ചിത 20 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് നേടിയ ഇന്ത്യ തായ്ലാന്റിനെ 15.3 ഓവറിൽ 65 റൺസിന് പുറത്താക്കി. ഇന്ന് ദുബായിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ആവേശം വാനോളം ഉയർന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനലിൽ മേലൂക്കര പള്ളിയോടവും ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി. എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ കോയിപ്രം ഇടശ്ശേരിമല കിഴക്ക് മല്ലപ്പുഴശ്ശേരി പള്ളിയോടങ്ങൾ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ നേടി. ബി ബാച്ചിൽ വൻമഴി തോട്ടപ്പുഴശ്ശേരി മംഗലം എന്നീ പള്ളിയോടങ്ങൾ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. FIH പുരുഷ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. ബെൽജിയം ബെൽഫിയസ് ഹോക്കി അരീനയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് സ്പെയിനിനെയാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്. ജർമ്മനിയുടെ 4th ഹോക്കി ലോകകപ്പ് കിരീടമാണിത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന് രാവിലെ അഗത്തിദ്വീപിലെത്തും. വൈകിട്ട് കൊച്ചിയിലെ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ ഇന്ന് 26th ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം 2.2.

0: ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം, ആ കുശൂഷ ഗോവിന്ദൻ ഇവിടെ വന്നിരുന്ന് എന്തോ കാര്യം പറഞ്ഞാലും ചേട്ടനൊരു അഭിപ്രായം പറയും.
1: എന്താ ഇപ്പൊ അങ്ങനെ പറയാൻ കാര്യം?
0: ഗോവിന്ദൻ ആരെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നവനല്ലെന്ന് ചേട്ടൻ അറിയാമല്ലോ.
1: എന്താ നമ്മളെ കുറിച്ച് മോശം അഭിപ്രായം വല്ലതും പറഞ്ഞോ?
0: പറഞ്ഞോ ഇല്ലെന്ന് ഞാൻ എങ്ങനെ അറിയുന്നേ? നമ്മുടെ കിഴക്കേത്തറയിലെ രാഘവനാശാനും തോമസ് അച്ചാനുമായിട്ട് വഴക്ക് നടന്നില്ലായിരുന്നോ?
1: അത് കൊറേ ദിവസം ആയല്ലോ, വസ്തു തർക്കമൊക്കെ അവസാനം വില്ലേജ് ഓഫീസുകാർ വന്ന് പരിഹരിച്ചു.
0: പക്ഷെ തോമസ് അച്ചായൻ ഓഫീസർമാർക്ക് കൈക്കൂലി കൊടുത്ത് സാധിച്ചതാണോ എന്ന് ഗോവിന്ദൻ വന്നതിനോട് ചോദിച്ച്.
1: നീ എന്തോ പറഞ്ഞു?
0: ഓഫീസറോട് ഇനി ചോദിക്കാൻ പറഞ്ഞു പിന്നെ അല്ലാതെ. എന്നിട്ട് രാഘവനാശാന്റെ ഭാര്യയോട് ചെന്ന് പറഞ്ഞ് കളക്ടർക്ക് പെറ്റീഷൻ കൊടുത്ത് നോക്ക്, വീടും വസ്തു അളക്കുമ്പം 1.5 സെന്റ് ആശാന് തന്നെ കിട്ടുവന്ന്.
1: എടി ഗോവിന്ദന്റെ സ്വഭാവം ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അവൻ ആണുങ്ങളുമായിട്ടല്ല പെണ്ണുങ്ങളുമായിട്ടാ കൂടുതൽ വർത്താനം പറച്ചു. ഏത് പെണ്ണുങ്ങളെ കണ്ടാലും വടി തടഞ്ഞു നിർത്തി ചുമ്മാ കുശുകുശ വർത്താനം പറയും.
0: അത് ശരിയാ ചേട്ടാ, അമ്പലത്തിൽ പോയ സരോജനിയെ തടുത്തു നിർത്തി വീട്ടുകാര്യങ്ങളെല്ലാം ചോദിച്ച്, എന്നിട്ട് സരോജനയുടെ കിഴക്കേ താമസിക്കുന്ന ദേവകയുടെ മരുമകളുടെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് അവളോട് പറഞ്ഞു.
1: അത് പലിശയ്ക്ക് കാശിനി എന്നപ്പോ ദേവകയുടെ മരുമകൻ കാശ് കൊടുത്ത് കാണത്തില്ല, അതാ സ്വഭാവം ഇത്ര മോശം എന്നും പറഞ്ഞ് ആക്ഷേപം പറഞ്ഞത്. എവിടാ കോൺട്രാക്ട്? അദ്ദേഹം കാണാനേ ഇല്ലല്ലോ.
0: എങ്ങനെ കാണാനാ, പണി ഇഷ്ടം പോലെ നടക്കുമല്ലയോ? അപ്പൊ പിന്നെ നമ്മുടെ കടയിൽ വരാൻ സമയം കാണത്തില്ല ഇല്ലേ വിശ്വാമി?
2: ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ട് വർക്കിനൊട്ടും കുറവില്ല.
0: പിന്നെ നമ്മുടെ നെല്ലിന്റെ അയ്യത്തെ മണിയുടെ വീട് പണി എന്തോ ആയി.
2: അമ്മാവി ഞാൻ അവനെ തിരക്കി ഇറങ്ങിയത്, ഫോൺ വിളിച്ചിട്ടാണ്, എടുക്കുന്നുമില്ല.
0: അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞ് തന്നില്ലയോ?
2: അതിനേക്കാ തലവേദന പിടിച്ച പണിയാ അമ്മാവാ, അവനും ഭാര്യയും കൂടി ചെയ്തു വെച്ചേക്കുന്നേ.
0: അവന്റെ വീട് പണി മുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു.
2: അതാരും പറഞ്ഞു?
1: കൊള്ളാം, ഈ കട എന്നാ മതിടാ, ഈ മണ്ഡലത്തിലെ സകല ന്യൂസും പിടിച്ചെടുക്കും.
2: അമ്മാവ 2 മുറിയും 1 അടുക്കളയും 1 ഹാളും 1 സിറ്റ്ഔട്ടും ഇത്ര മതിയെന്നാ പറഞ്ഞത്. ഞാൻ അതനുസരിച്ച് എഞ്ചിനീയറെ കണ്ട് പ്ലാനും വരപ്പിച്ചു.
0: ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ നീങ്ങി തുടങ്ങിയായിരുന്നല്ലയോ?
2: തുടങ്ങി അമ്മാവി. പ്ലാൻ വരച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ കനകന്റെ ഭാര്യ ഒന്ന് പറഞ്ഞ്, 2 മുറി പോരാ 3 മുറി വേണോന്ന്.
1: ഓ അത് ശരി, ആകെ 2 പേരെ ഉള്ളേ ഉള്ളൂ താമസിക്കാൻ, പിന്നെന്തിനാ 3 മുറി?
0: അങ്ങനെ പറയരുത്, അവരവരുടെ വീട് എങ്ങനെ വെക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്.
2: അത് ശരിയാ. 1 ആഴ്ച കഴിഞ്ഞിട്ട് കനകന്റെ ഭാര്യ ഒന്ന് പറഞ്ഞ്, മുകളിൽ 1 മുറി കൂടി വേണോന്ന്.
0: അല്ലേ, ഈ കണക്കിന് 2 മാസം കഴിയുമ്പോ വീട് 3 നിലയ്ക്ക് പണിയാൻ പറയുമല്ലോ.
2: കനകന്റെ ഭാര്യയുടെ ചേട്ടത്തെ പറഞ്ഞു പോലും മുകളിൽ 1 മുറി പണിയണം, ഭാവിയിൽ പിന്നെ പണിയണമെങ്കിൽ എളുപ്പമാകുമെന്ന്. പിന്നെ സിറ്റ്ഔട്ട് കുറച്ചുകൂടി വലുതാക്കണം, ഹാളിന് വീതി കൂട്ടണം, വർക്ക് ഏരിയ അത്ര പോരാ എന്നൊക്കെ കുറെ നിർദ്ദേശങ്ങളും വെച്ച്.
0: വെക്കട്ടെ, അതനുസരിച്ച് പ്ലാൻ വരച്ച് പണി അങ്ങ് തുടങ്ങ്.
2: പ്ലാൻ വരച്ചില്ല, അവരുടെ നിർദ്ദേശപ്രകാരം വീട് പണിഞ്ഞു വരുമ്പോ എത്ര രൂപ ആവെന്ന് എനിക്കറിയാമല്ലോ. ആ തുക ഞാനൊന്ന് സൂചിപ്പിച്ച്.
1: എന്നിട്ട് ആ തുകയ്ക്ക് തുടങ്ങിക്കോളാൻ പറഞ്ഞോ?
2: എവിടെ, 3 ആഴ്ച കഴിഞ്ഞിട്ടും ആരും വിളിക്കുന്നോ ഇല്ല, ഞാൻ ഫോൺ വിളിച്ചാ അവരാരും എടുക്കുന്നോ ഇല്ല.
1: ഇനി വേറെ കോൺട്രാക്ടർമാരെ കാണിച്ച് പണിയെല്ലാം കൊടുക്കാനാണോടാ?
2: അമ്മാവനെന്താ, വീടിന് 30 ലക്ഷം രൂപയാ ബഡ്ജറ്റ് ഇട്ടിരുന്നത്, അതനുസരിച്ചാ ആദ്യത്തെ പ്ലാൻ വരച്ചത്. 15 ലക്ഷം മുരളിയും ബാക്കി 15 ലക്ഷം മുരളിയുടെ ഭാര്യ വീട്ടുകാരും എടുക്കുമെന്നായിരുന്നു വ്യവസ്ഥ.
1: അല്ല, പുതിയ വീടിന്റെ പ്ലാൻ അനുസരിച്ച് എത്ര ആവും?
2: അത് 40 ആവും, മുരളി 15 കൂടുതൽ തരത്തില്ലെന്നും പറഞ്ഞു.
0: പ്ലാൻ മാറ്റി പറഞ്ഞ ചേട്ടത്തി കൊടുക്കട്ടെ ബാക്കി കാശ്. സ്വപ്നം പലതും കാണാമാർക്കും, കാശില്ലെങ്കിൽ കൂരയിൽ നിൽക്കും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. രണ്ട് ഓണത്തിൻ്റെ ക്ഷീണങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ്, ഓണത്തിൻ്റെ ക്ഷീണാശംസകളും കഴിഞ്ഞ്, ശനിയും ഞായറുമൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച ദാണ്ട ഓണാട്ടുകര പാസഞ്ചറിന് രാവിലെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് എത്തിയിരിക്കുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 31, ദാണ്ട ഒരു മാസം തീർന്നു, ഒരു മാസവും കൂടി തീർന്നു. 8-ാമത്തെ മാസം, ഈ വർഷത്തെ 8-ാമത്തെ മാസം ദാ തീർന്നു, ദാ പോയി, ദേ വന്നു, ദാ പോയി എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ദാണ്ട് ഇങ്ങനെ പോയി. ഇനി അടുത്ത നാളെ എന്ന് പറയുമ്പം 9-ാമത്തെ മാസമാണ് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതാണ്ട് ഇപ്പം രാവിലെ നമ്മൾ സൗണ്ട് എഞ്ചിനീയർ ഇവിടെ പറഞ്ഞേക്കുന്നത് ദാണ്ട ക്രിസ്മസ് ആവാറായിരുന്നു. അപ്പോൾ അത്തരം സ്പീഡിലാണ് ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്, ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അതൊരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ, പലതും എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാര്യം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് വേഗം ചെയ്യുക. കാത്തിരിക്കാനായിട്ടതാണ് സമയമില്ല. ഈ സമയങ്ങളൊന്നും, പോയ സമയങ്ങളൊന്നും പിടിച്ചാൽ കിട്ടില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ നമ്മളോട് പറയുന്നത് കേട്ടോ. ഇതൊന്നും നിങ്ങൾക്ക് തിരിച്ച് കിട്ടത്തില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയിട്ട് നമുക്ക് ഈ സമയങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ തരുന്നുണ്ട്. അപ്പോൾ നാണ്ട് പുതിയൊരു എപ്പിസോഡുമായിട്ട്, പുതിയ വിശേഷങ്ങളുമായിട്ട് ഓണാട്ടുകര പാസഞ്ചർ തിങ്കളാഴ്ച വീണ്ടും നാണ്ട് എത്തിയിരിക്കുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.

0: സക്സസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംബർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിൽ

0: ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
1: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
0: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
0: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് കൊച്ചുങ്ങള് നടന്നത്.
0: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ്
1: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
12: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
13: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
12: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
14: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
13: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
15: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

ഗീതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓളാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഏകാന്തപ്പെട്ടിരിക്കാനും അല്ലെങ്കിൽ എല്ലാവർക്കും കുറച്ച് നേരം ഒറ്റയ്ക്കൊക്കെ ഇരിക്കാനും ഇഷ്ടമാണല്ലോ. അപ്പം ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഏകാന്തതയാണോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ആരോടും സംസാരിക്കാതെ ഫോൺ പോലൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെച്ച് നമ്മുടേതായിട്ടുള്ള ലോകത്ത് കുറച്ച് സമയം ഇരിക്കാനായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിക്കും അല്ലേ. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഒറ്റയ്ക്കിരിക്കുന്നത് ഏകാന്തതയാണോ? അല്ല. ഒറ്റയ്ക്കിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ മനസ്സിന് ആവശ്യമായിട്ടുള്ളൊരു ഇടവേളയാണ് അല്ലേ. ഒരു ഇൻ്റർവെൽ, ഒരു ബ്രേക്ക്, നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ ഒരു ബ്രേക്കൊക്കെ എടുക്കത്തില്ലേ, അതേപോലുള്ളൊരു ഇൻ്റർവെല്ലാണ്, ഒരു ഇടവേളയാണ്, നമ്മളെ തന്നെ കേൾക്കാൻ കിട്ടുന്ന ഒരു സമയമാണ്. പക്ഷെ ചുറ്റും ഒരുപാട് ആളുകളുണ്ടായിട്ടും എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നൊരു അവസ്ഥയുണ്ട്. അതാണ് ഏകാന്തത എന്ന് പറയുന്നത്. ഒരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരാൾ സന്തോഷപ്പെട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും, അതേസമയം 100 പേരുടെ നടുവിൽ നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ തനിച്ചായിരിക്കും. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക 100 കണക്കിന് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ. അവർ നമ്മുടെ സ്റ്റോറീസ് കാണും, നമുക്ക് ലൈക്സ് കിട്ടും, നമുക്ക് മെസ്സേജസ് വരും. പക്ഷേ രാത്രി ഫോൺ താഴെ വെച്ചപ്പോൾ എനിക്ക് ശരിക്കും സംസാരിക്കാനായിട്ട് ഒരാളുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ടി വന്നാൽ അതാണ് യഥാർത്ഥ ഏകാന്തത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കണം. പക്ഷെ മനസ്സ് ഭാരപ്പെടുമ്പോൾ അത് ഒറ്റയ്ക്ക് ചുമക്കേണ്ടതുമില്ല. ഇപ്പം നമ്മൾ പറയത്തില്ലേ, അതായത് എന്ത് വന്നാലും ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിനക്ക് നീ തന്നെ കാണത്തോളൂ എന്ന് നമ്മൾ പറയത്തില്ലേ. അതാണ് നമ്മൾ ഈ ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ ശീലിക്കുന്നത്. അതായത് കുറേ കൂടി നമുക്ക് കുറച്ചും കൂടെ ബോൾഡ് ആവാനും നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അത് നമ്മൾ അങ്ങനെ നമുക്ക് ശീലിക്കണം. അങ്ങനെ നമ്മൾ ശീലിച്ചാൽ മാത്രമേ അത് നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കതിനെ കുറച്ചും കൂടെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതിനെ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ ഒറ്റപ്പെടലും ഏകാന്തതയെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഏകാന്തതയെന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മളുടെ വിഷമം പിടിച്ചൊരവസ്ഥയായിരിക്കാം. അതായത് നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാനോ ഒരു മനുഷ്യൻ പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഏകാന്തത എന്ന് പറയുമ്പം. അത് കുറച്ചും കൂടി വിഷമഘട്ടമാണ്. മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ മീ ടൈം എന്ന് നമ്മൾ പറയത്തെ, നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കൊടുക്കുന്ന കുറച്ച് സമയങ്ങളെന്ന് പറയത്തില്ലേ, അതാണ് ഒറ്റപ്പെടൽ. നമുക്ക് ഒറ്റയ്ക്കിരിക്കുക എന്ന് നമ്മൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഒരു സുഹൃത്തിനോട് സംസാരിക്കാം, നമ്മുടെ വീട്ടിലുള്ള ഒരാളോട് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ തയ്യാറുള്ള ഒരാളോട് ഒന്ന് മനസ്സ് തുറക്കാം. കാരണം ഈ എലോണായിട്ടിരിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രശ്നമല്ല. പക്ഷേ ഏകാന്തത എന്ന് പറയുന്നതാണ് നമ്മൾ കൂടുതലും നമ്മളെ വേദനിപ്പിക്കുന്നത്. അതായത് ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുമ്പം ചിലർ ഉണ്ട് നമ്മുടെ ഈ ഒരുപാട് ജോലി തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ചിലർക്ക് അവരെ തന്നെ ഒന്ന് റിലാക്സ് ആയിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവർക്ക് പോയിട്ട് ബീച്ചിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സൂചിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് നമുക്ക് തന്നെ കൊടുക്കും, നമ്മളെ തന്നെ ഫ്രഷൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു സമയങ്ങളാണ് അല്ലേ. അങ്ങനെ ഏകാന്തത എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആ ഒരു വിഷമത്തിൽ, അതായത് ആരും ഇല്ലല്ലോ എന്ന് തോന്നൽ, അപ്പോഴാണ് നമുക്ക് ഇതിനെ നമുക്ക് ഒറ്റപ്പെടലുമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാനായിട്ട് പറ്റുന്നത്. അതായത് ഇപ്പം നമ്മളുടെ ചുറ്റിനും ആരും ഇല്ലെങ്കിലും നമുക്കതൊരു പ്രശ്നമല്ല. അതായത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഇഷ്യൂയേ അല്ല. നമുക്ക് എപ്പോഴും എന്താ പറയുക, ഇപ്പം നാളെ നമ്മുടെ കൂടെ നടന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ വലിയ ഫ്രണ്ട്സാന്ന് പറഞ്ഞ് നമ്മളുടെ കൂടെ നടന്നവരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ ആരോ ആയിക്കോട്ടെ, അവരാരും നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളിൽ നിന്നങ്ങ് പോയാലും നമുക്കതൊരു വിഷയമായിരിക്കത്തില്ല. കാര്യം എനിക്ക് ഞാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, എൻ്റെ കാര്യങ്ങൾ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയുന്നത് പോലെയാണ് കേട്ടോ. അപ്പം ഒറ്റപ്പെടലാണോ ഏകാന്തതയാണോ കൂടുതൽ നല്ലത് എന്നുള്ളൊരു ചോദ്യമാണ്. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700092. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ. നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം.

0: പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിൽ എത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788 ആയി. 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ ഇന്ന് നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് 10 മണിയോടെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ രാജീവ് രഞ്ജൻ സിംഗ്, SP ഭാഗേൽ എന്നിവരും സംബന്ധിക്കും. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷദ്വീപിൽ നിന്നും ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം.
1: ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അഗത്തിദ്വീപിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കായുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും.
0: 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാനിലെത്തിയത്. പ്രസിഡന്റ് സദിർ ജബാരോവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. ബിഷ്കെക്കിൽ SCO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6-ാമത് വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌമത് മിർസിയേവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. 11 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 2026-2030 വർഷ കാലയളവിലേക്കുള്ള ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സാംസ്കാരിക വിനിമയ പരിപാടി ഫയാസ് ടെപ്പെ, കരാ ടെപ്പെ എന്നീ പുരാതന ബുദ്ധമത കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനുമായുള്ള ധാരണാപത്രം, പുരാരേഖ പ്രവർത്തന മേഖലയിലെ സഹകരണത്തിനുള്ള ധാരണാപത്രം, ആയുർവേദത്തിലും മറ്റ് പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളിലുമുള്ള സഹകരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർണായക ഖനികൾ, വിനോദസഞ്ചാരം, പരിസ്ഥിതി, പ്രതിരോധം എന്നിവയ്ക്ക് പുറമെ സാമ്പത്തിക ധനകാര്യ ചർച്ചകൾക്കായി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ധനകാര്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ധാരണാപത്രവും ഇതിൽ ഉൾപ്പെടുന്നു. മധ്യേഷ്യൻ രാജ്യത്ത് ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുന്നതിനായി ഉസ്ബെക്കിസ്ഥാനിലെ 100 വിദ്യാർത്ഥികൾക്ക് ലാൽ ബഹാദൂർ ശാസ്ത്രി സ്കോളർഷിപ്പുകൾ, താഷ്കൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിൽ ഒരു സംസ്കൃത ചെയർ സ്ഥാപിക്കൽ, ആറൽ കടൽ മേഖലയിലെ വനവൽക്കരണം, UPI ഡിജിറ്റൽ പണമിടപാട് ലളിതമാക്കുക എന്നിവയും പ്രധാന പ്രഖ്യാപനങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെ സൌത്ത് കരോലിനയിൽ എത്തി. ഇന്നും നാളെയും ആഷേവിലിൽ നടക്കുന്ന G20 യോഗങ്ങളിലും അനുബന്ധ ചർച്ചകളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ധനമന്ത്രി അഭിസംബോധന ചെയ്തു. ഷിക്കാഗോ സന്ദർശനത്തിനിടെ പ്രമുഖ അമേരിക്കൻ വ്യവസായികളുമായി ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788 ആയി. 2500 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം ദുരന്തത്തെ തുടർന്ന് നേപ്പാളിൽ നിന്ന് ഇതുവരെ 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. നിലവിൽ 275 ഇന്ത്യൻ പൌരന്മാരെ കാണാതായതായും ഇന്ത്യൻ വംശജരായ 128 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള നാലാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാളിന് കൈമാറിയത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിൽ എത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോവുകയായിരുന്ന ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി അറിയിച്ചു. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ വിഭാഗത്തിൽ വനം വകുപ്പിന്റെ ഫ്ളോട്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഒന്നാമതെത്തി. സർക്കാർ ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിനാണ് ഒന്നാം സ്ഥാനം. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO ഒന്നാം സ്ഥാനവും ദക്ഷിണ റെയിൽവേ രണ്ടാം സ്ഥാനവും നേടി. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ തായ്ലന്റ് 65 റൺസിന് പുറത്തായി. 64 റൺസ് നേടി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം സമ്മാനിച്ച ഓപ്പണർ ഷെഫാലി വർമ്മയാണ് കളിയിലെ താരം. ഏഷ്യാകപ്പ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പെയിനിനെ പരാജയപ്പെടുത്തിയ ജർമ്മനി തുടർച്ചയായി ഹോക്കി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ജർമ്മനിയുടെ നാലാമത്തെ ലോകകപ്പ് കിരീടമാണിത്. നെതർലൻഡ്സിനെ 1-1 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അർജന്റീന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ചിലി കർമ്മ പദ്ധതിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിൽ എത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788, 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: നാട്ടുനന്മയുടെയും വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
3: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
1: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
2: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
1: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
2: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടാലും.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
2: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
2: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: ടിഎൻസി അപ്ലൈ.
6: മനസ്സിലും കേറി കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ RJ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്കിരിക്കാനാണോ ഇഷ്ടം, അതോ ഒറ്റയ്ക്കിരിക്കുന്നതും ഏകാന്തതയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. ഒറ്റയ്ക്കിരുന്ന് സന്തോഷം കണ്ടെത്തുന്നത് ആരൊക്കെയുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ? അതൊരു ചോദ്യം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാനാണോ ഇഷ്ടം, അതോ ഒറ്റപ്പെടുമ്പോഴാണോ കൂടുതൽ വിഷമം തോന്നുന്നത്? അപ്പൊ നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കാൻ വിളിക്കേണ്ട നമ്പർ 9544-7001-2. ശരിക്കും ഈ ഒറ്റയ്ക്കിരുന്നാൽ എന്തൊക്കെയാണ് ഗുണം കിട്ടുക? ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും അല്ലേ. അതായത് നമുക്ക് കുറച്ചും കൂടെ തന്നെ നമ്മളെ അറിയാൻ, നമുക്ക് കുറച്ചും കൂടെ നമ്മളെ ഇഷ്ടപ്പെടാൻ, നമുക്ക് നമ്മളെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാൻ ഇനി ആരും ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ തന്നെ മതി എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതാണ് ഈ ഞാനൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് കേട്ടോ. കാര്യം ഒറ്റയ്ക്കിരിക്കാൻ കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാണ്. അതായത് ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കിരിക്കാനായാലും കുറച്ച് അധികം ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര സമാധാനം തോന്നും. ആരുടെയും ഒരു അഭിപ്രായം കേൾക്കണ്ട, ആരെയും ഇംപ്രസും ചെയ്യണ്ട, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അപ്പോൾ നമ്മളും നമ്മളുടെ ചിന്താഗതികളും മാത്രമേ ആ ഒരു സമയത്ത് ഉള്ളൂ. അപ്പം നമുക്ക് ഈ കവിത എഴുതാൻ, അല്ലെങ്കിൽ കഥ എഴുതാൻ, അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ എഴുതാൻ ഒക്കെ കുറച്ചും കൂടെ ഒക്കെ തോട്ട്സ് ഒക്കെ വരുന്നത് ആ ഒരു സമയത്താണ് കേട്ടോ. കുറച്ച് തോട്ട് പ്രോസസ്സൊക്കെ കുറച്ചും കൂടെ വലുതാവുന്നത് നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരുന്നിട്ട് നമ്മൾ സമാധാനമായിട്ടിരുന്ന് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മളുടെ തോട്ട് പ്രോസസ്സസ് ഭയങ്കരമായിട്ട് വലുതാവുന്നത്. അതെന്ന് പറയുന്നത് ഒരു നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കിട്ടിയ ആ ഒരു അവസരം ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ അതേ ഒറ്റപ്പെടൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒന്ന് തളർത്താനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ ഫോൺ എടുത്ത് നോക്കും, ആർക്കെങ്കിലും മെസ്സേജ് അയക്കണമെന്ന് തോന്നും, പക്ഷെ ആരെ വിളിക്കണമെന്നറിയില്ല. അങ്ങനത്തെ കുറേ തോട്ടുകൾ കോണ്ടാക്ട്സിൽ നമ്മുടെ 100 കണക്കിന് ആൾക്കാരുണ്ടാകും, പക്ഷെ ഇപ്പോൾ വിളിച്ചാൽ എന്താണ് പറയുക എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇന്നത്തെ കാലത്ത് ഒരു വലിയ വിരോധാഭാസമായിട്ട് എല്ലാവരും കാണുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
7: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
7: ഞാൻ ഇതെല്ലാം കേട്ടു, എനിക്ക് കൂടുതൽ ഈ കേൾക്കുന്നതാണ് ഇഷ്ടം. ആ സുമയുടെ ആ സംസാര രീതി മറ്റൊന്നുമല്ല, എല്ലാവരും കൊള്ളാം, പക്ഷെ കൊള്ളാം. കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ തന്നെ പറയുന്നത് അതുകൊണ്ടായിരിക്കും കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അങ്ങനെ ഞാൻ 500 സാറിനടുത്ത് അത് പറയുന്നത്, എല്ലാരും എന്നെ തന്നെ ടച്ച് ചെയ്ത് സംസാരിക്കുന്ന പോലെ തോന്നി. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ഏകാന്തത എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടലോ ഒന്നുമില്ല, പക്ഷെ വലിയ സമൂഹത്തിന്റെ മുമ്പ് തന്നെ എനിക്ക് അങ്ങ് അസ്വസ്ഥതയാണ്. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്നെ ചോദിക്കും മൊബൈൽ ഇതൊന്നുമില്ല, അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക. അപ്പം എന്റെ എല്ലാം നമ്മൾ ഒരാളുമായിട്ട് വഴക്കിട്ടുക, അപ്പം പെട്ടെന്ന് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ മിണ്ടാതെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് കരഞ്ഞ് എന്തുകൊണ്ട് അദ്ദേഹം, ഞാൻ ഒരുപാട് കരയും. ആണുങ്ങൾ സാധാരണ കരയത്തില്ല, പക്ഷെ ഞാൻ കരയും. ഇപ്പൊ സുമയ്യയുടെ സംസാരം കേൾക്കുമ്പോഴും പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രകൃതിയെ പറ്റിയൊക്കെ പറയുമ്പോഴേ ആ ഒരു ടച്ച് തന്നെ വല്ലാതെ ഇതാക്കുന്നു. അപ്പൊ അത് ഇതാണ്, ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല, അടുത്ത ആൾ വിളിക്കട്ടെ.
2: ഓക്കേ, അതായത് ഇപ്പോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും എല്ലാം സ്വയമേ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ഹീലിംഗ് പ്രോസസ് ആണ് അത് കേട്ടോ. അപ്പോ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
5: നമസ്കാരം.
2: നേരത്തെ എഴുന്നേറ്റു എന്ന് തോന്നുന്നു.
5: ഞാൻ നേരത്തെ എഴുന്നേക്കും.
2: മോളെ
5: എനിക്ക് കൂട്ടത്തിലെ ദുരിതമായിരുന്നു. എനിക്ക് സ്വയം ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി ജീവിച്ചാൽ എങ്ങനെ ജീവിക്കും ജീവിക്കും. എനിക്ക് പേടിയായിരുന്നു, കാരണം എനിക്ക് അതെ മോളെ ഞാൻ അങ്ങനെ ജീവിച്ചിട്ടില്ല. ഞാൻ കൂട്ടത്തിൽ എന്റെ വീട്ടിലും ഞങ്ങൾ 10-12 അംഗങ്ങളിടയ്ക്ക് ഒന്നിച്ച് ജീവിച്ചത്. ഞാൻ വന്നെടുത്ത് 5-6 പേരുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുടുംബമായി, ഞാൻ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു തന്നെ. അങ്ങനെ 50 വയസ്സായപ്പോ എന്റെ ഭർത്താവ് മരിച്ച്. പിന്നെ ഞാൻ കുഞ്ഞുങ്ങളെ ഒക്കെ എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്നു. 10 ദിവസം ഒരിടത്ത്, 1 മാസം ഒരിടത്ത്, 1 വർഷം ഒരിടത്ത്. എനിക്കതൊരു ജീവിതം പന്തിയായിട്ട് തോന്നിയില്ല, കാരണം കെട്ടിച്ച മക്കളുടെ അടുത്തൊക്കെ പോയി നിൽക്കുന്നില്ലേ മോളെ. അത് അവർക്ക് ചേരേം പേടിയ, നമ്മളെ ചേരയ്ക്കും പേടിയാന്ന് പറയുന്ന പോലെ രണ്ടു ഭാഗം ബുദ്ധിമുട്ട് വരുമല്ലോ. അങ്ങനെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇച്ചിരി വസ്തു വീടും മേടിച്ച് എനിക്ക് താമസിച്ചാൽ എന്താ എന്താ എന്റെ മനസ്സിനകത്ത് പല പ്രാവശ്യങ്ങളിലും. പിന്നെയും വിചാരിച്ചിട്ടുണ്ട് അത് എന്ത് വീട്ടിൽ പോവാം. എന്നാ എന്റെ സ്വന്തം വീട്ടിൽ എന്റെ സഹോദരങ്ങളുടെ അടുത്തൊക്കെ പോയി 10 ദിവസം നിന്നിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഈ മക്കളെ വീട്ടിലേക്ക് മോളെ ഞാൻ എങ്ങും പോയിട്ടില്ല. എന്റെ മക്കളെയെ മക്കളെയെ എന്നുള്ള ചിന്തയിലാണ് ജീവിക്കുന്നത്. എപ്പോഴും എന്റെ മക്കള്, എന്റെ ഭർത്താവ് പോയി കഴിഞ്ഞപ്പോ എന്റെ മക്കള് ഈ ചിന്ത ജീവിച്ചപ്പോ അവസാനം എനിക്ക് തോന്നി മോളെ ഇത് എനിക്കായിട്ട് ഞാൻ ജീവിക്കുന്നില്ല. ഇപ്പോഴും എനിക്കിത് അപകടം പറ്റും, ഞാൻ ഏത് നിമിഷവും ഞാൻ ഔട്ടാവുമെന്ന് കണ്ടപ്പം എനിക്കായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിച്ചിരി മുതലുണ്ടായിരുന്നു മോളെ. ഞാൻ എനിക്കായിട്ട് അവസാന നിമിഷം ഞാൻ ഒരു വസ്തുവും വീടും വാങ്ങിച്ച്. ഞാനിപ്പോ 5-ാമത്തെ മാസമാണ്. December 30 ആയിരുന്നു ഈ വസ്തുവിന്റെ എഴുത്ത് കഴിഞ്ഞു.
2: അങ്ങനെ ഒറ്റയ്ക്ക് നമ്മള് ഇങ്ങനെ ലൈഫിൽ നമ്മള് ജീവിക്കുമ്പോ ചിലതൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്ക് ഒന്ന് അച്ചീവ് ചെയ്യണമെന്ന് തോന്നും അല്ലേ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹങ്ങളും ആശയങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അപ്പം അത് നല്ലതല്ലേ, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി തന്നെ ചെയ്യണമെന്നുള്ളത് നല്ല കാര്യമല്ലേ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
8: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
8: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. അപ്പം ഒറ്റപ്പെടേണ്ട ഒരു ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒറ്റപ്പെടാതിരിക്കാൻ എല്ലാരും ശ്രമിക്കുക, വളരെ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാരോടും. കഴിയുന്നതും നമ്മള് ഒറ്റയ്ക്ക് ഇരിക്കുക, നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു 10-15 മിനിറ്റും കഴിയും. പക്ഷെ അത് നമ്മളെ ബ്രെയിന് വാഷ് ചെയ്യും ഒരുപാട്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരുപാട് മണിക്കൂറുകൾ ഇരിക്കുമ്പോൾ നമ്മളെ ബ്രെയിൻ വാഷ് എന്ന് വെച്ചാൽ നമ്മളില്ലാത്ത ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും. കൂട്ടി കൂട്ടി നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അതിനെക്കാട്ടി നല്ലത് 10-15 മിനിറ്റ് നമുക്ക് ശാന്തതയായിട്ടിരുന്നിട്ട് നമുക്ക് സമൂഹത്തിലോ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ വളരെ മാറി മാറി വളരെ ഹാപ്പി ആയിട്ടോ. എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ചിന്തിച്ചത് അദ്ദേഹം ഇല്ല ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊരു കാലഘട്ടത്തിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിട്ടുപോയി, പക്ഷെ എനിക്ക് ജീവിച്ചേ പറ്റൂ ഇവിടെ. അപ്പം നമ്മളെല്ലാവരുമായിട്ട് കഴിയുന്നതും സന്തോഷമായിട്ട് ഷെയർ ചെയ്യുക ഓരോ കാര്യങ്ങളും. ഷെയർ ചെയ്യാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. നമ്മൾ അവരെ കണ്ടുപിടിച്ചിട്ട് അവരോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ ഹെൽത്തിന് തന്നെ ഏറ്റവും നല്ലൊരു സമാധാനവും സന്തോഷവും കിട്ടും. ഇപ്പൊ എന്റെ ഫ്രണ്ട് എല്ലാം എന്നോട് പറയാറുണ്ട്, ഞാൻ ഇത്തായോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും കിട്ടുന്നു. അതിപ്പോ ഞാനും ഒരാട്ടുള്ള ഇടപെടലായിരിക്കാം. ഞാൻ എന്റെ കൂടെ വരുന്നവരുടെല്ലാം ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സമ്മാനപ്പെടുത്താറുണ്ട്. ഒറ്റപ്പെടൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ട് തന്നെ. പക്ഷെ ഒറ്റപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാരോടും നല്ല തുറന്ന് എല്ലാരോടും എല്ലാം തുറന്ന് പറയരുത്. പറയേണ്ട ആൾക്കാരോട് മാത്രം പറഞ്ഞ് ഷെയർ ചെയ്ത് സന്തോഷത്തോടെ എല്ലാവരുടെ ദിനങ്ങൾ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദിയുണ്ട്. പക്ഷെ വിജയമ്മന്ന് പറഞ്ഞൊരു അമ്മയുണ്ട്, അമ്മയോട് പറയണം, എന്റെ ഫോൺ അമ്മയുടെ നമ്പർ എന്റെ കയ്യിൽ നിന്ന് പോയി. മണി ചേച്ചിയുടെയൊക്കെ
2: നമുക്ക് പേഴ്സണലി കാര്യങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അത് പറയാൻ ഈ ഒരു പ്രോഗ്രാമിൽ അത് സാധിക്കില്ല. ദയവ് ചെയ്ത് അത് മനസ്സിലാക്കുക. നമുക്ക് ഓൺഎയർ നമുക്കൊരു പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയാണ്, ആരും ഇപ്പം ചിലർക്ക് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ആ ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ ചിലർക്കത് സഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള, ഇപ്പം ഒരുപാട് ആളുകൾക്കിടയിൽ വളർന്നവരാണ്, ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകിയതാണ് എന്ന് ഉള്ളൊരു ആളുകൾക്ക് ആ ഒരു ഏകാന്തത എന്ന് പറയുന്നത് കുറച്ചധികം വേദന ഉള്ളതായിരിക്കും. അതായത് നമുക്ക് ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഒരാൾ യാത്രയിലാണ്, മറ്റൊരാൾ പുതിയ ജോലി തുടങ്ങി, മറ്റൊരാൾ വിവാഹം കഴിച്ചു, മറ്റൊരാൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തരുടെയും സന്തോഷം നോക്കിയിട്ട് അയ്യോ എനിക്കിതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദുഃഖപ്പെടുന്നതിൽ എന്താണ് കാര്യം അല്ലേ? അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
9: നമസ്കാരം.
2: നമസ്കാരം.
9: തൊട്ട് മുമ്പുള്ള പാസഞ്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിലെ കുറ്റം കൊണ്ടോ അല്ലെ അവരുടെ കയ്യിലെ കുറ്റം കൊണ്ടോ ആരോടെങ്കിലും പിണക്കുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മൾ മറ്റെന്തെങ്കിലും തൊഴിലിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തൊഴിലുമായിട്ട് ചിന്തിച്ചു മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അത് മനസ്സിനും ആരോഗ്യത്തിനും എല്ലാം വളരെ നല്ലതാ. അല്ല ചുമ്മാ ഇരുന്ന് അവരെ പറ്റി ആവശ്യമില്ലാത്ത കാര്യം ഞാൻ പ്രതികാര ബുദ്ധിയിൽ സഞ്ചരിക്കുമ്പോഴാണ് ശത്രുത വർദ്ധിക്കുന്നതും നമ്മുടെ മനസ്സിന് കുഴപ്പമുണ്ടാകുന്നതും എല്ലാം. അല്ലാത്ത കാരണം എന്ന് പറയുമ്പോഴെന്ന് വെച്ചാൽ നല്ലത് ചിന്തിച്ചു.
2: അതെ, അതായത് നല്ലത് ചിന്തിച്ചാൽ നമ്മൾ നല്ലത് വരും എന്ന് പറയുന്നത് പോലെയാണ് ഓരോ കാര്യങ്ങളും അല്ലേ. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ നല്ലത് ചിന്തിക്കൂ, അപ്പം നല്ലത് തന്നെ ചിലപ്പോൾ നമ്മളുടെ ലൈഫിലേക്ക് വരും. നമ്മൾ ആ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഓരോ ആൾക്കാരുടെ ഓരോ സന്തോഷങ്ങളും അവരുടെ പാർട്ടീസും അവരുടെ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ, പക്ഷേ നമ്മൾ പറയുന്ന നമ്മൾ മറക്കുന്ന നമുക്ക് വേണ്ടി മറക്കുന്ന കുറച്ച് കാര്യമുണ്ട്. അവരുടെ ആ ഒരു വലിയ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ലൈഫാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു ഓൺലൈൻ നോക്കുമ്പോൾ നമ്മളുടെ ഓഫ്ലൈൻ വളരെ എന്താ ഭയങ്കര ഒരു ശൂന്യതയിൽ നമുക്ക് തോന്നുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
10: നമസ്കാരം.
2: ഹലോ. നമസ്കാരം.
10: നമസ്കാരം. ഹലോ. അപ്പൊ നമ്മൾ ഒറ്റപ്പെടലാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്ന ഒറ്റയ്ക്കാണ്, പോകുന്ന ഒറ്റയ്ക്കാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ കുറെ പേരുണ്ടാവും, നമ്മളെ മടക്കി പോകുമ്പോഴും നമ്മൾ മടക്ക യാത്രയ്ക്ക് കുറെ പേരുണ്ടാവും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നത്, പക്ഷെ വന്നതിന് ശേഷം നമുക്ക് എല്ലാവരും ഉണ്ടാവുകയാണ്. അപ്പൊ ആ ഒരു കൂട്ടം, ആ ഒരു ബന്ധം, ഒരു സൗഹൃദം, സ്നേഹം, അങ്ങനെ ഭാര്യയായി, ഭർത്താവായി, സഹോദരനായി, സഹോദരിയായി, ഇങ്ങനെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഈ ഇതിൽ നിന്നും പലരും പലപ്പോഴും ഒറ്റപ്പെട്ടു പോകാറുണ്ട്. അപ്പൊ നമ്മളെ പിരിഞ്ഞു പോകാറുണ്ട്. അപ്പൊ നമ്മളോട് ഒറ്റപ്പെടും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ആരൊറ്റപ്പെട്ടാൽ തന്നെയും അവൻ ജീവിതത്തിലേക്ക് തന്നെ ജീവിതം തിരിച്ചു വരും. ഒരാൾ എനിക്ക് ഏറെ പ്രിയപ്പെട്ട, അപ്പൊ എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയും വാപ്പയുമാണ്. അപ്പൊ അവര് നഷ്ടപ്പെടുമ്പോൾ എനിക്കുണ്ടാകുന്ന വേദന അതീവമാണ്. പക്ഷെ ആ വേദനയും നമ്മൾ മറക്കും, മറന്നേ പറ്റൂ. അതാണ് ഖുർആൻ പറയുന്ന ഖബറ് മണ്ണിട്ട് വയ്ക്കണം, മനസ്സ് കാലിട്ട് വയ്ക്കണം. അപ്പൊ എന്ന് പറഞ്ഞ കണക്ക് നമ്മള് ആ ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയുന്നതാണ് മനുഷ്യൻ. അപ്പൊ നമ്മളെ ഒറ്റപ്പെടലുകളിൽ നിന്നും നമ്മൾ വീണ്ടും ജീവിതത്തിലേക്ക് നമുക്ക് വേറെ വൈകാരികമായ പല ബന്ധങ്ങൾ ഓർത്ത് നമ്മൾ വീണ്ടും തിരിച്ച് റിട്ടേൺ വരികയാണ്. പിന്നെ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരിഗണന. ഈ പരിഗണന എന്ന് പറയുന്നത് അപ്പൊ എന്നെ സുമയ്യ പരിഗണിക്കുന്നു, അത് ഞാൻ തിരിച്ച് അതുപോലെ സുമയം പരിഗണിക്കണം. പക്ഷെ ചിലപ്പോൾ സുമയെ എന്നെ പരിഗണിക്കുമ്പോൾ ഞാൻ പരിഗണിക്കാതിരിക്കപ്പെടും. പക്ഷെ നമ്മളെ പരിഗണിക്കാത്തവരോട് നമ്മളും അങ്ങോട്ട് പരിഗണിക്കാതിരിക്കാൻ അവിടെ ചെല്ലണം. അപ്പൊ അവരുടെ മനസ്സിൽ നമ്മളെ വേണ്ട എന്നുള്ളതാണ്. മറ്റ് ചില നമ്മൾ പരിഗണനയ്ക്ക് നമ്മൾ വിധേയമാകുമ്പോൾ അവരുടെ ചില മൈനൂട്ടായ കുറവുകൾ മൂലം നമ്മൾ അവരെ പരിഗണിക്കാതിരിക്കും. അവിടെ ചില മൈനൂട്ട് കുറവുകളാണ് നമ്മൾ കാണുന്നത്. അപ്പം അതല്ല, മനുഷ്യൻ പരസ്പരം പരിഗണിക്കപ്പെടുകയും ചേർത്ത് പിടിക്കപ്പെടുകയും സ്നേഹം പങ്കുവെക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ഒരു കരുത്തുണ്ടാവും. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം എപ്പോഴായാലും ഒറ്റയ്ക്കായാലും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളു എന്നൊരു ആത്മബോധം ഉണ്ടെങ്കിൽ, ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പലതിനും തരണം ചെയ്യാൻ കഴിയും. മനക്കരുത്തുണ്ടാവും. ഇപ്പൊ നമുക്കൊരു രോഗം വരുന്നു, ഒരു അസുഖം വരുന്നു. ഈ അസുഖത്തെ എനിക്ക് വന്നത് എനിക്ക് മാത്രമേ തരണം ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഓപ്പറേഷൻ ആയാലും ശരി, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയാലും ശരി, ഒക്കെ ഞാൻ മാത്രമേ. പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ മക്കള്, എന്റെ ഭാര്യ, അല്ലെ എന്റെ ബന്ധപ്പെട്ടവരൊക്കെ എനിക്ക് സ്വാന്തനമായിട്ട് ആശ്വാസമായിട്ട് ഉണ്ടാകും. പക്ഷെ എങ്കിലും ആ രോഗത്തെ നേരിടേണ്ടത് ഞാനാണ്. അപ്പൊ അതുപോലെ ഓരോന്നും, ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് മാനസികമായി പക്വത അർജിക്കാൻ കഴിയും, നമുക്ക് മുന്നോട്ടുള്ള യാത്ര. അപ്പൊ അതുകൊണ്ട്
2: അതെ, അതായത് ഇപ്പം ചിലർക്ക് ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, അതായത് കുറച്ചധികം ആൾക്കാർ ഇപ്പൊ നമുക്ക് ചില എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട, പക്ഷെ നമ്മുടെ പ്രോബ്ലം കേൾക്കാൻ പറ്റിയ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. അത് അങ്ങനെ കുറച്ച് ആളുകളുണ്ട് കേട്ടോ. അതായത് അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ ദാണ്ട കുറച്ചധികം നേരമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.

0: കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: ടിഎൻസി അപ്ലൈ.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
11: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ.

0: ജി മോഡലായ ഫ്രീഡമും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും ഇലക്ട്രിക് മോഡലായ ഷേതക്കിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
4: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
6: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
2: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: താമസിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ട് കയറ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി സുമയാണ്. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെടൽ എന്താണ്, ഏകാന്തത എന്താണ് അല്ലേ? അതായത് ചിലർ ഒറ്റപ്പെടാനായിട്ട് ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്. അതായത് എപ്പോഴും കൂടുതൽ ഫ്രണ്ട്സും അവരുമൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാനായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് വിഷമപ്പെട്ടിരിക്കുന്നവരുണ്ട്. പലപ്പോഴും ഏകാന്തതയുടെ ഒരു കാരണവും ആൾക്കാരുടെ കുറവൊന്നുമല്ല, മനസ്സിലാക്കുന്ന ഒരാളുടെ കുറവാണ്. നമ്മുടെ പ്രശ്നം കേൾക്കുമ്പോൾ ഉടനെ സൊല്യൂഷൻ പറയാത്ത ഒരാൾ, നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്ന ഒരാൾ, നമ്മളൊന്നും പറയാതിരുന്നാലും എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരാളും, അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടതായിട്ട് നമുക്ക് തോന്നില്ല. ഇനി അവിടെ വേറൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒറ്റപ്പെടലായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയാനായിട്ട് ഒരു ആളുണ്ടോ? ഇതിൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്നത്, ഇത് തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ പുസ്തകം വായിക്കുന്നു, മ്യൂസിക് കേൾക്കുന്നു, കോഫി കുടിക്കുന്നു, പുറത്തേക്ക് നടക്കുന്നു, ഇത് സ്വയം കണ്ടെത്താനുള്ളൊരു ശ്രമമായിരിക്കാം. പക്ഷേ ദിവസങ്ങളോളം ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പോലും താല്പര്യമില്ല, ഉള്ളിലാണെങ്കിൽ വലിയൊരു ശൂന്യത, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് എല്ലാ ഉള്ളിൽ അങ്ങനെ അടച്ചു വെക്കേണ്ടതൊന്നുമില്ല. നല്ല ഒരാളോട് സംസാരിച്ച് അത് നമ്മളുടെ വീക്ക്നെസ് ഒന്നുമല്ല കേട്ടോ, അത് നമ്മളുടെ വീക്ക്നെസ്സും കാര്യങ്ങളും ഒന്നുമല്ല, നമുക്കൊരു സൊല്യൂഷനാണ് അതെന്ന് പറയുന്നത്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
5: സംസാരിക്കുന്നൊന്നും വെളിയിൽ കേൾക്കാറില്ല. ഹലോ.
4: നമസ്കാരം.
5: നമസ്കാരം. നിങ്ങൾ സംസാരിക്കുന്ന ഒന്നും വെളിയിൽ കേൾക്കാൻ, പാട്ടിടുന്ന കേൾക്കാം നല്ലപോലെ.
4: ഓക്കേ ഓക്കേ.

0: ഡോക്ടറുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം. മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെ ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
5: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഗീതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. നമുക്കൊരു ചെറിയ സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്താലോ. അതായത് ഒരു ഞായറാഴ്ച വൈകുന്നേരം വീട്ടിലെല്ലാവരും അവരവരുടെ തിരക്കിലാണ്. അച്ഛൻ ടി വി കാണുന്നു, അമ്മ അടുക്കളയിൽ, സഹോദരൻ ഫോണിൽ, നമ്മൾ നമ്മളുടെ മുറിയിൽ. വീട്ടിലാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ നമ്മളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കാൻ ആരുമില്ല. അപ്പോൾ നമുക്ക് തോന്നും, എനിക്ക് ആരുമില്ലേ, ശരിക്കും ആരുമില്ലേ. അല്ല, ആളുകൾ ചുറ്റുമുണ്ട്, പക്ഷേ നമ്മുടെ മനസ്സിനോട് സംസാരിക്കാനായിട്ട് ഒരാളുകളില്ല. അതുകൊണ്ടാണ് ഏകാന്തത എന്നത് ആളുകളുടെ എണ്ണവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ലെന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് വലിയൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ ഫോൺ നോക്കിയാൽ കോണ്ടാക്ട്സ് നിറയെ, വാട്സപ്പ് ഗ്രൂപ്പ്സ് നിറയെ, ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ്, ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, മെസ്സേജസ്, നോട്ടിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ചിലപ്പോൾ മനസ്സ് ചോദിക്കും, എനിക്ക് ശരിക്കും എൻ്റെ മനസ്സിനോട് തുറന്നു പറയാനായിട്ട് ഒരാളുണ്ടോ. ഇതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. പണ്ടൊരാൾക്ക് ഒറ്റപ്പെടണമെങ്കിൽ അവൻ ആളുകളിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു. ഇന്ന് ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ടും ഒരാൾക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കാൻ പറ്റും അല്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ഫീലിങ്സ് മറക്കുന്നത്? എനിക്ക് വിഷമമുണ്ട് എന്ന് പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പേടിക്കും, അവരെന്ത് വിചാരിക്കും, ഞാൻ വീക്കാണെന്ന് കരുതുമോ, എന്നെ ജഡ്ജ് ചെയ്യുമോ, എൻ്റെ പ്രശ്നം കേട്ട് ചിരിക്കുമോ. അങ്ങനെ ചിന്തിച്ച് നമ്മൾ പല കാര്യങ്ങളും ഉള്ളിൽ തന്നെ വെക്കും. പുറത്ത് കാണുന്നത് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉള്ളിൽ ഞാൻ ഒട്ടും ഓക്കെയല്ല എന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചുറ്റുള്ളവരോട് ഇടയ്ക്കെങ്കിലും ചോദിക്കണം, നീ ശരിക്കും ഓക്കെയാണോ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: TNC അപ്ലൈ.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടേറ പാസഞ്ചർ ആയിരുന്നു. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യായിരുന്നു. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അറ്റൻഷൻ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് സമയം ചെലവഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ? എനിക്കിപ്പോൾ എന്താണ് വേണ്ടത്? എന്താണ് എന്നെ വിഷമിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ടയേർഡായിട്ടിരിക്കുന്നത്? എനിക്ക് ശരിക്കും സന്തോഷം തരുന്നത് എന്താണ്? ഇങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാൻ പഠിക്കണം. കാരണം ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടായേക്കാവുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് തെറ്റല്ല. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കണം. നമ്മൾ നമ്മളെ തന്നെ കേൾക്കാൻ, നമ്മളുടെ സ്വപ്നങ്ങൾ ഓർക്കാൻ, നമ്മളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ, നമ്മളുടെ മനസ്സിനെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ. പക്ഷേ ഒറ്റപ്പെടലിനെ നമ്മൾ ഒരിക്കലും നോർമൽ

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
1: എന്നാ ഞാനും വരുന്നളിയാ.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
6: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: ടിഎൻസി അപ്ലൈ.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാൻസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, തിരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
12: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
13: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
14: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
15: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
16: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
14: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
3: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോദിച്ചു കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിൽ പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
7: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
0: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
8: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
0: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 crore രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
8: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം. മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
9: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
10: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
10: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 Kia Seros cars, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
10: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: TNC apply.
11: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
12: 20 cars,
11: 25 scooters,
12: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
11: 100,000 രൂപ വീതം 100 പേർക്ക്
12: ബമ്പർ സമ്മാനമായി BMW കാർ,
11: അങ്ങനെ 30 crore rupees
12: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

കുസ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ജോലിയിലോട്ടൊക്കെ കിടക്കുന്ന ദിവസമാണ് ഇന്ന്, അല്ലേ? നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട, എന്നാൽ പലപ്പോഴും നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാലോ? വേറെ ഒന്നുമല്ല, റോഡ് സേഫ്റ്റിയെ കുറിച്ചാണ്, ട്രാഫിക് നിയമങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അയ്യോ, വീണ്ടും ഉപദേശമാണ് എന്ന് കരുതേണ്ട ആരും. വഴിയിൽ പോലീസ് നൽകാറുള്ള ആ ചെറിയ രസീതുകൾ ഒഴിവാക്കാൻ മാത്രമല്ല, നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ജീവനൊക്കെ കാത്തു സൂക്ഷിക്കാൻ കൂടിയാണ് ഈ നിയമങ്ങൾ എന്ന് മനസ്സിലാക്കണം. തൊട്ടടുത്ത കട വരെ പോകാൻ എന്തിന് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഒക്കെ ധരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ചിന്താഗതി ആദ്യം മാറ്റുക. കാരണം ഇത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന തിരിച്ചറിവ് പലപ്പോഴും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ നിയമങ്ങളൊന്നും പാലിക്കുന്നതുമില്ല. ടൂ വീലറിന് പുറകിലിരിക്കുന്നവരും നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം. ഇത് നമ്മുടെ സുരക്ഷിതത്വം നമ്മളല്ലേ ഉറപ്പാക്കേണ്ടത്. അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ ഒരു നിമിഷത്തെ ശ്രദ്ധ തിരിക്കലിന് കാരണമാകുന്നു. ആ ഒരു നിമിഷം മതി വലിയൊരു അപകടം നടക്കാൻ. അതുകൊണ്ട് ട്രാഫിക് സിഗ്നലുകളിലും സ്കൂൾ സോണുകളിലും വേഗത കുറച്ച് വണ്ടി ഓടിക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ടാക്സി അല്ലെങ്കിൽ ബസ് തിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ എങ്ങോട്ട് തിരിയുമ്പോഴും കൃത്യമായിട്ട് ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കുക. കാൽനട യാത്രക്കാർക്ക് വഴി കൊടുക്കുക എന്നത് നമ്മുടെ മര്യാദ കൂടിയാണ്. സീബ്ര ക്രോസിംഗിൽ ആളുകൾ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനം നിർത്തിക്കൊടുക്കാൻ നമ്മൾ മറക്കരുത്. തെറ്റായ വശത്തുകൂടി ഓവർടേക്ക് ചെയ്യാതിരിക്കുക. വളവുകളിലും ഇടുങ്ങിയ വഴികളിലും ഓവർടേക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കുക. സുരക്ഷിതമായ ഡ്രൈവിംഗ് എന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന വലിയൊരു

തിരികെ വരാം. ഇത് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മൾ പറഞ്ഞു വന്നത് റോഡ് സുരക്ഷ, അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഇന്നു മുതൽ നമ്മൾ തീരുമാനിക്കുകയാണ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനും സുരക്ഷിതമായി യാത്ര ചെയ്യാനും. നമ്മൾ ജാഗ്രത പാലിച്ചാൽ നമ്മുടെ റോഡുകൾ കൂടുതൽ സുരക്ഷിതമാകും. വേഗതയേക്കാൾ പ്രാധാന്യം ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തുക എന്നതാണ്. നമ്മുടെ വീട്ടിലെ മുതിർന്നവരും കുട്ടികളും റോഡ് സുരക്ഷയെക്കുറിച്ച് എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികളെപ്പോഴും മുതിർന്നവരെ കണ്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ റോഡിലിറങ്ങുമ്പോൾ നമ്മൾ കാണിക്കുന്ന കുഞ്ഞു തെറ്റുകൾ പോലും അവരുടെ മനസ്സിൽ പതിയും. അപ്പോൾ എങ്ങനെ ഒരു നല്ല മാതൃകയാകാം? നമ്മൾ റെഡ് സിഗ്നൽ തെറ്റിക്കുകയോ ഹെൽമെറ്റ് വയ്ക്കാതെ വണ്ടി ഓടിക്കുകയോ ചെയ്താൽ കുട്ടികളും ഭാവിയിൽ അത് ശരിയാണെന്ന് കരുതും. കുട്ടികളുടെ മുന്നിൽ വെച്ച് ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. കുട്ടികളെ മുന്നിൽ നിർത്തി അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കാതിരിക്കുക. അവർക്കും കൃത്യമായി വലിപ്പമുള്ള ഹെൽമെറ്റ് ധരിപ്പിക്കാൻ മടിക്കരുത്. കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ തിരക്കു പിടിച്ച് റോഡിന് നടുവിൽ വെച്ച് ഇറക്കരുത്. കൃത്യമായ റോഡിന്റെ വശങ്ങളിലേക്ക് ഒതുക്കി നിർത്തി മാത്രം കുട്ടികളെ വണ്ടിയിൽ നിന്നിറക്കുക. റോഡ് മുറിച്ചു കടക്കുമ്പോൾ ആദ്യം വലത്തോട്ട് നോക്കുക, പിന്നെ ഇടത്തോട്ട് നോക്കുക, വീണ്ടും വലത്തോട്ട് നോക്കി വാഹനങ്ങൾ ഒന്നുമില്ലെന്ന് ഉറപ്പു വരുത്തി മാത്രം റോഡ് മുറിച്ചു കടക്കുക. ഈ ശീലം കുട്ടികളിൽ വളർത്തുക. സ്കൂൾ കഴിഞ്ഞു വരുമ്പോഴോ വീടിനു മുന്നിലോ റോഡിൽ വെച്ച് പന്ത് കളിക്കുന്നതും ഓടിച്ചാടുന്നതും ഒഴിവാക്കുക. കുട്ടികൾ സൈക്കിൾ ഓടിക്കുമ്പോൾ റോഡിന്റെ ഇടതുവശം ചേർന്ന് മാത്രം പോകാനും തിരിയുമ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കാനും പഠിപ്പിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി കൊടുക്കുന്നത് പോലെ പ്രധാനമാണ് അവർക്ക് സുരക്ഷിതമായ ഒരു റോഡ് സംസ്കാരം വളർത്തിയെടുക്കുക എന്നതും. നമ്മൾ മാതൃകയായാൽ നമ്മുടെ അടുത്ത തലമുറയും റോഡിൽ സുരക്ഷിതരായിരിക്കും. നമ്മുടെ ചെറിയ ജാഗ്രതയാണ് അവരുടെ വലിയ സുരക്ഷയും. റോഡ് സുരക്ഷയെക്കുറിച്ച് അറിയുന്നതോടൊപ്പം കുറേ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: ഉചിതമായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
2: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
1: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
2: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
1: ടിഎൻസി അപ്ലൈ.
3: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നോളം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: തിരികെ വരാം. ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആദ്രയാണ്. നമ്മൾ കുറേയേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനിയും കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. താനും നമ്മുടെ എല്ലാവരുടെയും ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നല്ലേ റോഡ് സേഫ്റ്റിയും റോഡ് സിഗ്നലുകളെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്? വണ്ടി ഓടിക്കുന്നവർ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണോ ഇത്? അല്ല. റോഡിലിറങ്ങുന്ന മുതിർന്നവരും കുട്ടികളും കാൽനടയായി നടക്കുന്നവരും സൈക്കിൾ പോകുന്നവരും ഒക്കെ ഒരുപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആദ്യം കാണുന്ന മൂന്ന് പ്രധാനപ്പെട്ട വർണ്ണങ്ങൾ അഥവാ ട്രാഫിക് ലൈറ്റുകൾ തന്നെ എടുത്തു നോക്കാം. റെഡ് അല്ലേ, ചുവപ്പ് കണ്ടാൽ പിന്നെ മടിയൊന്നും വിചാരിക്കേണ്ട, സ്റ്റോപ്പ് എന്നാണ്. വാഹനം പൂർണ്ണമായും നിർത്തണം. കുട്ടികൾ ശ്രദ്ധിക്കുക, റെഡ് ലൈറ്റ് ഉള്ളപ്പോൾ വഴി മുറിച്ചു കടക്കാൻ പാടില്ല. ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് മഞ്ഞ ലൈറ്റ്. ഗെറ്റ് റെഡി, വേഗം. വേഗം കൂട്ടാനല്ല, മറിച്ച് വാഹനം നിർത്താൻ തയ്യാറെടുക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ തയ്യാറാവുകയോ ചെയ്യുക എന്നതാണ് മഞ്ഞ ലൈറ്റ് കാണിക്കുമ്പോൾ. പച്ച കണ്ടാൽ ഗോ, സുരക്ഷിതമായി യാത്ര തുടരാം. ഇനി നടന്നു പോകുന്നവർക്ക് ഏറ്റവും പ്രധാനം ഏതാണ്? നമ്മുടെ സീബ്ര ക്രോസിംഗ് തന്നെയാണ്. റോഡിലെ കറുപ്പും വെളുപ്പും വരകൾ കാൽനട യാത്രക്കാർക്ക് വഴിമുറിച്ചു കടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഓർക്കുക, സീബ്ര ക്രോസിംഗിന് മുന്നിൽ ആളുകൾ നിൽപ്പുണ്ടെങ്കിൽ വാഹനം നിർത്തിക്കൊടുക്കണം. കുട്ടികൾ വഴിമുറിച്ചു കടക്കുമ്പോൾ എപ്പോഴും മുതിർന്നവരുടെ കൈ പിടിച്ച് ഇരുവശവും നോക്കി സീബ്ര ക്രോസിംഗിലൂടെ മാത്രം ക്രോസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കാണുന്നതാണ് ചില പ്രധാനപ്പെട്ട ബോർഡുകൾ അല്ലെ. റോഡിലൊക്കെ പല ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. നോ എൻട്രി എന്ന് എഴുതി വെച്ച് കാണും. റെഡ് സർക്കിളിൽ വരയുള്ള ഒരു ബോർഡ്, ആ വഴിക്ക് പ്രവേശനമില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ സ്റ്റോപ്പ് എന്നെഴുതി വെച്ചേക്കുന്നത് നമ്മൾ കാണാറുണ്ട്. റെഡ് ഒക്ടേൺ ബോർഡാണ് അത്. വണ്ടി നിർത്തി ചുറ്റും നോക്കി സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക എന്നാണത് പറയുന്നത്. പി നമുക്ക് എല്ലാവർക്കും അറിയാം, പാർക്കിംഗ് ആണ് അല്ലേ, വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. അതുപോലെ പിയുടെ മുകളിൽ വരയുണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് പാടില്ല, നോ പാർക്കിംഗ്. കുട്ടികൾ നടക്കുന്ന ചിത്രമുള്ള സ്ഥലം അല്ലേ, അങ്ങനൊരു പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ട്. മുന്നിൽ സ്കൂളുണ്ട്, വാഹനങ്ങൾ മുന്നിൽ സ്കൂളുണ്ട്, വാഹനങ്ങളുടെ വേഗത കുറയ്ക്കണമെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. റോഡിൽ നമ്മൾ പാലിക്കുന്ന ഓരോ ചെറിയ സിഗ്നലും നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവനാണ് സംരക്ഷിക്കുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും നിർബന്ധമായും ധരിക്കുക. അപ്പോൾ എങ്ങനെയാ, ഇന്നു മുതൽ നമ്മൾ എല്ലാവരും റോഡിലെ മിടുക്കരായ യാത്രക്കാരാകും അല്ലേ?

0: IGയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അല്ലേ, താനെന്ത് കേടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. കണക്ട് ആയോ?
8: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
7: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
1: തിരികെ വരാം. ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മൾ ഇതുവരെ ട്രാഫിക് നിയമങ്ങളെയും കുട്ടികളും മുതിർന്നവരും ഒക്കെ എങ്ങനെ പാലിക്കണമെന്ന് കുറേയേറെ കാര്യങ്ങൾ പങ്കുവച്ചു അല്ലേ. ഇനി ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം മൂല്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. നമുക്കൊക്കെ പ്രിയപ്പെട്ട ചില ആളുകളുണ്ട്, കൂട്ടുകാർ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ, അവരോടെല്ലാം നമ്മൾ അടുത്ത് പെരുമാറാറുണ്ട്. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാനും സന്തോഷിപ്പിക്കാനും ശ്രമിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും സ്വന്തം മനസമാധാനം നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അവിടെയാണ് വൈകാരിക അതിർവരമ്പുകൾ അല്ലെങ്കിൽ ഇമോഷണൽ ബൗണ്ടറീസ് എന്ന ആശയത്തിന്റെ പ്രസക്തി. മറ്റുള്ളവരോട് അതിരുകൾ നിശ്ചയിക്കുക, എന്നാൽ അവരോട് സ്നേഹമില്ലെന്നോ സ്വാർത്ഥതയാണെന്നോ അർത്ഥമില്ല. നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ആത്മാഭിമാനത്തെയും സംരക്ഷിക്കുക മാത്രമാണത്. നല്ലൊരു വേലുകെട്ടുള്ളത് കൊണ്ടാണ് ഒരു തോട്ടത്തിലെ പൂക്കൾ സുരക്ഷിതമായി വിരിയുന്നത്. അതുപോലെ ആരോഗ്യകരമായ അതിർവരമ്പുകൾ ഉള്ളപ്പോഴാണ് ബന്ധങ്ങൾക്ക് കൂടുതൽ ഭംഗിയും ആയുസ്സും ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനൊപ്പം തന്നെ നമ്മെ തന്നെ സ്നേഹിക്കാനും ആവശ്യമുള്ളപ്പോൾ പതരാതെ നോ എന്ന് പറയാനും നമ്മൾ ശീലിക്കണം. അനാവശ്യ വൈകാരിക ഭാരങ്ങൾ ചുമക്കാതെ സ്വന്തം വ്യക്തിത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
5: താൻ എന്റെ ഒപ്പം പാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റാ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
9: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
8: 45 ദിവസം
9: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
10: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.

എന്റെ റേഡിയോ 91.2. വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആദ്രയാണ്. കുറേയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെയൊക്കെ വീടുകൾക്ക് ചുറ്റും ഒരു മതിൽ ഉണ്ടാകാറില്ലേ? എന്തിനാണ് ആ മതിൽ അപരിചിതരും അനാവശ്യ മൃഗങ്ങളും അല്ലെങ്കിൽ അനുവാദമില്ലാത്ത ആളുകൾ ഉള്ളിലേക്ക് കയറി വരാതിരിക്കാനാണ്. നമ്മുടെ വീടും പറമ്പും ഒക്കെ സുരക്ഷിതമായിരിക്കാനൊക്കെയാണ് നമ്മളിങ്ങനെ മതിൽ കെട്ടി സൂക്ഷിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ വീടിന് നൽകുന്ന ഈ ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ അതിർത്തി നമ്മൾ നമ്മുടെ മനസ്സിനത് നൽകാറുണ്ടോ? പലപ്പോഴും ഇല്ല എന്നതാണ് സത്യം. ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി വരാം. അവരുടെ വിഷമങ്ങളും ദേഷ്യവും അനാവശ്യ അഭിപ്രായങ്ങളും എല്ലാം നമ്മുടെ മനസ്സെന്ന വീട്ടിനുള്ളിലേക്ക് എറിഞ്ഞു തന്ന് അവർ അങ്ങ് കടന്നുപോകും. അവസാനം അത് വൃത്തിയാക്കാൻ കഷ്ടപ്പെടുന്നത് ആരാണ്? നമ്മൾ തന്നെ. ഇതിനൊരു മാറ്റം വേണ്ടേ? അവിടെയാണ് വൈകാരിക അതിരുകളുടെ പ്രസക്തി. അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മൾ എവിടെ നിർത്തിക്കോണം എന്ന് മറ്റുള്ളവരെയും നമ്മൾ എവിടെ കടക്കരുതെന്ന് നമ്മളെയും പഠിപ്പിക്കുന്ന ഒരു അതിരെന്ന സങ്കല്പമാണിത്. മറ്റുള്ളവരുടെ വികാരങ്ങൾ നമ്മുടേതല്ല. നിങ്ങളുടെ ഒരു സുഹൃത്ത് മൂഡ് ഓഫ് ആണെന്ന് വെക്കുക. അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അവരുടെ ആ മൂഡ് ഓഫ് കാരണം നിങ്ങളുടെ ദിവസം മുഴുവൻ നശിപ്പിക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അത് അവരുടെ വികാരമാണ്. അതിൽ നമ്മൾ അനുതാപം കാണിക്കണം. അല്ലാതെ അത് നമ്മൾ സ്വയം ഏറ്റെടുത്ത് സ്വന്തം സമാധാനം കളയരുത്. പകരം അവരെ അതിൽ നിന്ന് മാറ്റാൻ നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. സ്വന്തം വികാരങ്ങളെ ബഹുമാനിക്കണം. നിങ്ങൾക്ക് സങ്കടമോ ദേഷ്യമോ ഒക്കെ വരുമ്പോൾ അവ തുറന്നു പറയാനോ അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് കുറച്ച് സമയം തനിയെ വീണമെന്ന് മറ്റുള്ളവരോട് പറയാനോ ഉള്ള അവകാശം നമുക്കുണ്ട്. നമ്മളിൽ പലരുടെയും വിചാരം ആളുകളോട് നോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിച്ചാൽ നമ്മൾ മോശക്കാരാകും അല്ലെങ്കിൽ സ്വാർത്ഥരാകും എന്നൊക്കെയല്ലേ. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അവസാനം നമ്മുടെ സമാധാനം പൂർണ്ണമായിട്ടങ്ങ് നഷ്ടപ്പെടും. കൃത്യമായുള്ള അതിരുകളെ ബന്ധങ്ങളെയോ കാലങ്ങളോളം ഈടുനിൽക്കുന്നത്. കൃത്യമായ അതിരുകളുള്ള ബന്ധങ്ങളാണ് കാലങ്ങളോളം നിലനിൽക്കുന്നത്. നിങ്ങൾ എന്ത് ഇഷ്ടപ്പെടുന്നു, എന്ത് നിങ്ങളെ വിഷമിപ്പിക്കുന്നു എന്ന് വ്യക്തമായി അറിയുന്ന ഒരാൾക്ക് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയും. നിങ്ങളുടെ അതിരുകൾ നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. പതുക്കെ പതുക്കെ ശീലിക്കേണ്ട കാര്യമാണ്. അതിനായി ചില ലളിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് കുറെ പാട്ടുകൾ കേട്ടു.

0: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. ദൈനംദിന ജീവിതത്തിൽ വൈകാരിക അതിർത്തികൾ എങ്ങനെ നടപ്പിലാക്കാമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ലെന്നും പതുക്കെ പതുക്കെ ശീലിക്കേണ്ടതാണ്, അതിനൊരു ചില ലളിതമായ വഴികളൊക്കെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നോ എന്ന് പറയാൻ പഠിക്കണം. നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തെയോ സമാധാനത്തെയോ ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യം ഒരാൾ ആവശ്യപ്പെട്ടാൽ വ്യക്തമായിട്ട് എന്നാൽ മാന്യമായി നോ എന്ന് പറയുക. അതിൽ യാതൊരുവിധ കുറ്റബോധവും ആവശ്യമില്ല. നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കെട്ടുന്ന, നിങ്ങളുടെ നേട്ടങ്ങളെയൊക്കെ ചെറുതാക്കി കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെയൊക്കെ കളിയാക്കുന്ന ആളുകളിൽ നിന്ന് കൃത്യമായി വൈകാരിക അകലം പാലിക്കുന്നത് നല്ലതാണ്. എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയില്ല, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാ സ്വകാര്യതകളും എല്ലാവരോടും തുറന്നു പറയേണ്ടത് ആവശ്യമില്ല. വിശ്വസിക്കാൻ കൊള്ളുന്നവരോട് മാത്രം വൈകാരിക കാര്യങ്ങൾ പങ്കുവെക്കുക. നമ്മൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് ഈ കാര്യത്തിൽ. ഞാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. ആരെങ്കിലും എന്നോട് ദേഷ്യപ്പെട്ടാൽ അല്ലെങ്കിൽ വിഷമിച്ചാൽ അതിന്റെ തെറ്റ് എന്റേതാണെന്ന് കരുതി ഞാൻ അനാവശ്യമായി വിഷമിക്കാറുണ്ടോ എന്ന് ചിന്തിക്കണം. എന്റെ മനസ്സമാധാനം കെടുത്തുന്ന ആളുകളോട് ഇവിടെ നിർത്തിക്കോ എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലാണ് നിങ്ങളുടെ വൈകാരിക അതിരുകൾ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സെന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ്. അതിലേക്ക് ആർക്കൊക്കെ പ്രവേശനം നൽകണം, ആർക്കൊക്കെ പ്രവേശനം നൽകണ്ട എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം നിങ്ങൾക്ക് തന്നെയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, എന്നാൽ അതിനു മുൻപ് സ്വയം സ്നേഹിക്കാനും സ്വന്തം മാനസിക ആരോഗ്യത്തെ മുൻഗണന നൽകാനും മറക്കരുത്. സ്വയം സ്നേഹിക്കുന്നതിനോടൊപ്പം കുറേ പാട്ടുകൾ കേൾക്കുക.

0: രാജ്യം.
1: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: യു ആർ ലിസണിംഗ് എൻ്റെ റേഡിയോ 91.2.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
11: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതക്കിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.

0: നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: വെൽക്കം ബാക്ക് ടു ഇത് എൻഡ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. റോഡ് നിയമങ്ങളെക്കുറിച്ചും വൈകാരിക അതിർത്തികളെക്കുറിച്ചും എല്ലാം നമ്മളിങ്ങനെ വാ തോരാതെ കുറേയേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിൽ പലരും എപ്പോഴും തിരയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നല്ലേ? സന്തോഷം. എവിടെയാണ് ഈ സന്തോഷം ഇരിക്കുന്നത്? വൻകിട മാളുകളിലാണോ, അതോ പുതിയ ഫോണുകളിലോ, അതോ യാത്രകളിലോ? ഇവിടെ ഒന്നുമല്ലെന്ന് നമുക്കറിയാം. സന്തോഷം എന്നത് വളരെ ലളിതമായ ഒന്നാണ്. ഒരു മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മണ്ണിന്റെ മണമില്ലേ, കാത്തിരുന്ന ഒരു കോൾ വരുന്നത്, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളോട് സംസാരിച്ചിരിക്കുന്നതും, ഇതൊക്കെയാണ് യഥാർത്ഥ സന്തോഷം. മനസ്സിന് സന്തോഷം നൽകുന്നത് ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങളിൽ നിന്നൊന്നും അല്ല, മറിച്ച് ഉള്ളിൽ അനുഭവിക്കുന്ന സമാധാനം തന്നെയാണ്. എന്നാൽ ഈ സമാധാനവും സന്തോഷവും എപ്പോഴും നമ്മുടെ ബന്ധങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടപ്പുണ്ട്. സ്നേഹമില്ലാതെ ഒരു ജീവിതം ആലോചിക്കാൻ പോലും നമുക്ക് കഴിയില്ലല്ലോ. പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ കാര്യത്തിൽ ഒരു തെറ്റ് വരുത്താറുണ്ട്. ഞാൻ നിന്നെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കും ചിന്തകളിലേക്കും കടന്നു കയറും. അവിടെയാണ് വൈകാരിക ബന്ധങ്ങളുടെ അതിർത്തികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹം എന്നാൽ ഒരു കൂട് നിർമ്മിച്ചു ഒരാളെ അതിൽ അടച്ചിടുന്നതല്ല, മറിച്ച് രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് വളരാൻ തണലൊരുക്കലാണ്. നിങ്ങൾ ഒരാളെ ജീവനായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരവരുടേതായ ഒരു വ്യക്തി സ്പേസ് നൽകുക. അവരുടെ സ്വപ്നങ്ങളെ, അവരുടെ തീരുമാനങ്ങളെ, ചില സമയങ്ങളിലെ അവരുടെ മൗനത്തെ പോലും ബഹുമാനിക്കുക. അത് മാതാപിതാക്കളാകാം, സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ പങ്കാളികളാകാം. ചില ആളുകൾ വിചാരിക്കും ബന്ധങ്ങളിൽ അതിരുകൾ വെച്ചാൽ സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന്. ഒരിക്കലുമില്ല. ശരിക്കും പറഞ്ഞാൽ കൃത്യമായ അതിരുകളുള്ള ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ കാലം മനോഹരമായി നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ടിയിട്ട് നല്ല

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2 സ്റ്റേ ട്യൂൺ 91.2.
9: തിരികെ വരാം, ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. നിങ്ങളോടൊപ്പം ആതിരയാണ്. നമ്മൾ പറഞ്ഞു വന്നത് കൃത്യമായ അതിരുകളുള്ള ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ കലം മനോഹരമായി നിലനിൽക്കുന്നു എന്നതല്ലേ. അതിനായി പങ്കാളിക്ക് അല്ലെങ്കിൽ സുഹൃത്തിന് ഒരു കാര്യം താല്പര്യമില്ലെങ്കിൽ അത് തുറന്നു പറയാനും അത് മറ്റേയാൾ അംഗീകരിക്കാനും കഴിയണം. പരസ്പര ബഹുമാനം സ്നേഹത്തെക്കാൾ വലിയ മൂല്യം ബഹുമാനത്തിന് തന്നെയാണ്. ഒരാളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചു കൊണ്ട് നേടുന്ന സ്നേഹത്തിന് ആയുസില്ല. വിശ്വസ്തതയും തുറന്നു പറച്ചിലും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒളിച്ചു വെക്കാതെ സംസാരിക്കാൻ കഴിയുന്ന ഒരിടമായിരിക്കണം സ്നേഹം എന്നത്. നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഒന്നല്ല സ്നേഹം, മറിച്ച് നിങ്ങൾക്ക് സ്വതന്ത്രമായി ശ്വസിക്കാൻ ചിറകുകൾ നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വത്തെ മാറ്റാൻ ശ്രമിക്കരുത്, അവരെ അവരായി തന്നെ ഉൾക്കൊള്ളുക. അതാണ് ഏറ്റവും മൂല്യമുള്ള സ്നേഹം. ഇന്നത്തെ നമ്മുടെ കൊച്ചു വർത്തമാനം നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും തന്നിട്ടുണ്ടാകും. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതിരുകളില്ലാതെ സ്നേഹം നൽകുക. ഒപ്പം അവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്ന അതിരുകളും നൽകുക. മൂല്യമുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ചെറിയ കരുതൽ, ലളിതമായ വാക്കുകൾ, ചേർത്തണയ്ക്കുന്ന ആ ഒരു പുഞ്ചിരി, ഇതൊക്കെ തന്നെ ധാരാളം. ലളിതമായിട്ട് വൈകാരിക ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ വികാരങ്ങളെയും ആവശ്യങ്ങളുടെയും ഭാരം നമ്മുടെ മേലെടുക്കാതിരിക്കാനുള്ള ഒരു വരവരയ്ക്കലാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് സ്വന്തം സന്തോഷവും സമാധാനവും കളഞ്ഞുകൊണ്ടാകരുത്. നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യത്തിന് സ്നേഹത്തോടെ മാന്യമായി നോ എന്ന് പറയാൻ ശീലിക്കുന്നത് നല്ലതാണ്. അത് സ്വാർത്ഥതയല്ല, മറിച്ച് അത് നിങ്ങളുടെ ആത്മാഭിമാനം തന്നെയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ സ്വന്തം സമയത്തിനും ഊർജത്തിനും ഒരു വര വരയ്ക്കൂ. നമ്മളെയും സ്നേഹിക്കാൻ പഠിക്കൂ. ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ പൂർണ്ണമായിരിക്കും. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ നല്ല പാട്ടുകളുമായി റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: പാൽ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം

0: സിറാജിലുണ്ടെന്ന്.
1: പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്.
2: സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: ടിഎൻസി അപ്ലൈ.
5: എന്താ ചേട്ടാ ഒരു വിഷമം?
6: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
5: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
7: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസ് ആകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം, ആ കുശൂഷക്ക് ഗോവിന്ദൻ ഇവിടെ വന്നിരുന്ന് എന്തോ കാര്യം പറഞ്ഞാലും ചേട്ടനൊരു അഭിപ്രായം പറയും.
1: എന്താ ഇപ്പൊ അങ്ങനെ പറയാൻ കാര്യം?
0: ഗോവിന്ദൻ ആരെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നവനല്ലെന്ന് ചേട്ടൻ അറിയാമല്ലോ.
1: എന്താ നമ്മളെ കുറിച്ച് മോശം അഭിപ്രായം വല്ലതും പറഞ്ഞോ?
0: പറഞ്ഞോ ഇല്ലെന്ന് ഞാൻ എങ്ങനെ അറിയുന്നേ? നമ്മുടെ കിഴക്കേത്തറയിലെ രാഘവനാച്ചാനും തോമസ് അച്ചാനുമായിട്ട് വഴക്ക് നടന്നില്ലായിരുന്നോ?
1: അത് കൊറേ ദിവസം ആയല്ലോ, വസ്തു തർക്കമൊക്കെ അവസാനം വില്ലേജ് ഓഫീസുകാർ വന്ന് പരിഹരിച്ചു.
0: പക്ഷെ തോമസ് അച്ചായൻ ഓഫീസർമാർക്ക് കൈക്കൂലി കൊടുത്ത് സാധിച്ചതാണോ എന്ന് ഗോവിന്ദൻ വന്നതിനോട് ചോദിച്ച്.
1: നീ എന്തോ പറഞ്ഞു?
0: ഓഫീസറോട് ഇനി ചോദിക്കാൻ പറഞ്ഞു പിന്നല്ലാതെ. എന്നിട്ട് രാഘവനാശാന്റെ ഭാര്യയോട് ചെന്ന് പറഞ്ഞ് കളക്ടർക്ക് പെറ്റീഷൻ കൊടുത്ത് നോക്ക്, വീടും വസ്തു അളക്കുമ്പം 1.5 സെന്റ് ആശാന് തന്നെ കിട്ടുവന്ന്.
1: എടി ഗോവിന്ദന്റെ സ്വഭാവം ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അവൻ ആണുങ്ങളുമായിട്ടല്ല പെണ്ണുങ്ങളുമായിട്ടാ കൂടുതൽ വർത്തമാനം പറച്ചു. ഏത് പെണ്ണുങ്ങളെ കണ്ടാലും വടി തടഞ്ഞു നിർത്തി ചുമ്മാ കുശുകുശ വർത്തമാനം പറയും.
0: അത് ശരിയാ ചേട്ടാ, അമ്പലത്തിൽ പോയ സരോജനിയെ തടുത്ത് നിർത്തി വീട്ടുകാര്യങ്ങളെല്ലാം ചോദിച്ച്, എന്നിട്ട് സരോജനയുടെ കിഴക്കേ താമസിക്കുന്ന ദേവകയുടെ മരുമകളുടെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് അവളോട് പറഞ്ഞു.
1: അത് പലിശയ്ക്ക് കാശിനി എന്നപ്പോ ദേവകയുടെ മരുമകൻ കാശ് കൊടുത്ത് കാണത്തില്ല, അതാ സ്വഭാവം ഇത്ര മോശം എന്നും പറഞ്ഞ് ആക്ഷേപം പറഞ്ഞത്. എവിടാ കോൺട്രാക്ട്? അദ്ദേഹം കാണാനേ ഇല്ലല്ലോ.
0: എങ്ങനെ കാണാനാ, പണി ഇഷ്ടം പോലെ നടക്കുമല്ലയോ? അപ്പൊ പിന്നെ നമ്മുടെ കടയിൽ വരാൻ സമയം കാണത്തില്ല ഇല്ലേ വിശ്വാ?
2: മാവി, ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ട് വർക്കിനൊട്ടും കുറവില്ല.
0: പിന്നെ നമ്മുടെ നെല്ലിന്റെ അയ്യത്തെ മണിയുടെ വീട് പണി എന്തോ ആയി.
2: അമ്മാവി, ഞാൻ അവനെ തിരക്കി ഇറങ്ങിയത് ഫോൺ വിളിച്ചിട്ടാണ്, എടുക്കുന്നുമില്ല.
0: അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞ് തന്നില്ലയോ?
2: അതിനേക്കാ തലവേദന പിടിച്ച പണിയാ അമ്മാവാ, അവനും ഭാര്യയും കൂടി ചെയ്തു വെച്ചേക്കുന്നേ.
0: അവന്റെ വീട് പണി മുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു.
2: അതാര് പറഞ്ഞു?
1: കൊള്ളാം, എവിളി കട എന്നാ മതിടാ, ഈ മണ്ഡലത്തിലെ സകല ന്യൂസും പിടിച്ചെടുക്കും.
2: അമ്മാവ, 2 മുറിയും 1 അടുക്കളയും 1 ഹാളും 1 സിറ്റ്ഔട്ടും ഇത്ര മതിയെന്നാ പറഞ്ഞത്. ഞാൻ അതനുസരിച്ച് എഞ്ചിനീയറെ കണ്ട് പ്ലാനും വരപ്പിച്ചു.
0: ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ നീങ്ങി തുടങ്ങിയായിരുന്നല്ലയോ?
2: തുടങ്ങി അമ്മാവി. പ്ലാൻ വരച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ കനകന്റെ ഭാര്യ ഒന്ന് പറഞ്ഞ്, 2 മുറി പോരാ 3 മുറി വേണോ?
1: ഓ അത് ശരി, ആകെ 2 പേരെ ഉള്ളേ ഉള്ളൂ താമസിക്കാൻ, പിന്നെന്തിനാ 3 മുറി?
0: അങ്ങനെ പറയരുത്, അവരവരുടെ വീട് എങ്ങനെ വെക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്.
2: അത് ശരിയാ. 1 ആഴ്ച കഴിഞ്ഞിട്ട് കനകന്റെ ഭാര്യ ഒന്ന് പറഞ്ഞ്, മുകളിൽ 1 മുറി കൂടി വേണോന്ന്.
0: അല്ലേ, ഈ കണക്കിന് 2 മാസം കഴിയുമ്പോ വീട് 3 നിലയ്ക്ക് പണിയാൻ പറയുമല്ലോ.
2: കനകന്റെ ഭാര്യയുടെ ചേട്ടത്തെ പറഞ്ഞു പോലും മുകളിൽ 1 മുറി പണിയണം, ഭാവിയിൽ പിന്നെ പണിയണമെങ്കിൽ എളുപ്പമാകുമെന്ന്. പിന്നെ സിറ്റ്ഔട്ട് കുറച്ചുകൂടി വലുതാക്കണം, ഹാളിന് വീതി കൂട്ടണം, വർക്ക് ഏരിയ അത്ര പോരാ എന്നൊക്കെ കുറെ നിർദ്ദേശങ്ങളും വെച്ച്.
0: വെക്കട്ടെ, അതനുസരിച്ച് പ്ലാൻ വരച്ച് പണി അങ്ങ് തുടങ്ങ്.
2: പ്ലാൻ വരച്ചില്ല, അവരുടെ നിർദ്ദേശപ്രകാരം വീട് പണിഞ്ഞു വരുമ്പോ എത്ര രൂപ ആവെന്ന് എനിക്കറിയാലോ. ആ തുക ഞാനൊന്ന് സൂചിപ്പിച്ചു.
1: എന്നിട്ട് ആ തുകയ്ക്ക് തുടങ്ങിക്കോളാൻ പറഞ്ഞോ?
2: എവിടെ, 3 ആഴ്ച കഴിഞ്ഞിട്ടും ആരും വിളിക്കുന്നോ ഇല്ല, ഞാൻ ഫോൺ വിളിച്ചാ അവരാരും എടുക്കുന്നോ ഇല്ല.
1: ഇനി വേറെ കോൺട്രാക്ടർമാരെ കാണിച്ച് പണിയെല്ലാം കൊടുക്കാനാ? അതോടാ
2: അമ്മാവനെന്താ, വീടിന് 30 ലക്ഷം രൂപയാ ബഡ്ജറ്റ് ഇട്ടിരുന്നത്, അതനുസരിച്ചാ ആദ്യത്തെ പ്ലാൻ വരച്ചത്. പകുതി 15 ലക്ഷം മുരളിയും ബാക്കി 15 ലക്ഷം മുരളിയുടെ ഭാര്യ വീട്ടുകാരും എടുക്കുമെന്നായിരുന്നു വ്യവസ്ഥ.
1: അല്ല, പുതിയ വീടിന്റെ പ്ലാൻ അനുസരിച്ച് എത്ര ആവും?
2: അത് 40 ആവും, മുരളി 15 കൂടുതൽ തരത്തില്ലെന്നും പറഞ്ഞു.
0: പ്ലാൻ മാറ്റി പറഞ്ഞ ചേട്ടതി കൊടുക്കട്ടെ ബാക്കി കാശ്. സ്വപ്നം പലതും കാണാമാർക്കും, കാശില്ലെങ്കിൽ കൂരയിൽ നിൽക്കും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: TNC അപ്ലൈ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
8: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
9: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
10: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
11: നന്മയുടെ വേറിട്ട ശബ്ദം ഇത്, എന്റെ റേഡിയോ 91.2.

0: മൈലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
3: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: പ്രധാന വാർത്തകൾ. നീല സമ്പദ് വ്യവസ്ഥയിൽ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ടാവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SEO നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 ആയി. 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നീല സമ്പദ് വ്യവസ്ഥയിലും ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ആകെയുള്ളതിൽ 1/6 ലക്ഷദ്വീപ് മേഖലയിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു.
6: Our great Lakshadweep alone accounts for nearly 1/6 of the India's exclusive economic zone. This is the true maritime strength of our great Lakshadweep islands. To move towards a new era of growth, sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today.
5: ലക്ഷദ്വീപിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഔട്ട്റീച്ച് പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവഹിച്ചു. ദേശീയതലത്തിൽ വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. കേന്ദ്ര സഹമന്ത്രി SP സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2 ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനത്തിനായി എത്തിയ ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. പരിപാടികൾക്ക് ശേഷം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും സമ്പൂർണ്ണ ഡ്രോൺ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിവരെയും വൈകിട്ട് 4 മുതൽ 6 മണിവരെയുമാണ് ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. SEO ഉച്ചകോടിക്കിടെ റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. നാളെ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7% സാമ്പത്തിക വളർച്ചാ നിരക്ക് തുടർന്നു പോകാൻ സാധ്യതയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി നിർമ്മലാ സീതാരാമൻ. അന്താരാഷ്ട്ര പ്രതിസന്ധിയെ തുടർന്ന് വിതരണ ശൃംഖലയിൽ തടസ്സങ്ങളുണ്ടായിട്ടും ഇന്ത്യയുടെ വളർച്ചാ വേഗത നിലനിൽക്കുമെന്ന് അവർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ബുധനാഴ്ച മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. കേരള പോലീസ് രാജ്യത്തെ പോലീസ് സേനകൾക്ക് മാതൃകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്നും ശ്രീ ചെന്നിത്തല പറഞ്ഞു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ KAP MSP കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
7: രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശാഭിമാന ബോധത്തിനും ജനതാൽപര്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സേനയാണ് കേരള പോലീസ്. നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസ് സേനാംഗങ്ങൾക്കുണ്ട്. ഈ സേനയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
5: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
5: മിന്നൽ പ്രളയത്തെ തുടർന്ന് ജലവൈദ്യുത പദ്ധതികളിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി നേപ്പാൾ. കാണാതായ 2500 പേരിൽ ഭൂരിപക്ഷവും ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്നാണ് കരുതുന്നത്. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം തുരങ്കത്തിനുള്ളിൽ അകപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതികരണമുണ്ട്.

0: ആകാശവാണിയിൽ നിന്ന്
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മിന്നൽ പ്രളയത്തെ തുടർന്ന് ജലവൈദ്യുത പദ്ധതികളിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി നേപ്പാൾ. കാണാതായ 2500 പേരിൽ ഭൂരിപക്ഷവും ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്നാണ് കരുതുന്നത്. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം തുരങ്കത്തിനുള്ളിൽ അകപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതികരണമുണ്ട്.
2: ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. 1861 തമിഴ്നാട്ടിലെ പോത്തന്നൂർ മുതൽ പട്ടാമ്പി വരെയുള്ള റെയിൽവേ ട്രാക്കിന്റെ പണി തുടങ്ങിയതോടെയാണ് പാലക്കാടിന്റെ റെയിൽവേ ചരിത്രം ആരംഭിക്കുന്നത്. ഒലവക്കോട് വഴി കടന്നുപോകുന്ന റെയിൽവേ ലൈനിന്റെ പരിസരത്തായതിനാൽ ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ഡിവിഷൻ വിഭജിച്ചാണ് 1979 തിരുവനന്തപുരം ഡിവിഷനും 2007 സേലം ഡിവിഷനും നിലവിൽ വന്നത്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് റെയിൽവേ ഡിവിഷനിലാണ്.
0: ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് ബിയിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. സംസ്ഥാനത്തെ അംഗണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം ബുധനാഴ്ച വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷനാകും. മേയർ വി വി രാജേഷ് വളർച്ചാ നിരീക്ഷണ സംവിധാനം ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ വളർച്ചയും ആരോഗ്യനിലയും കൃത്യമായി വിലയിരുത്തുന്നതിനും സമയബന്ധിതമായി ഇടപെടൽ നടത്തുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ ചോർച്ചയുണ്ടായ സാഹചര്യത്തിൽ ഇന്ന് രാത്രി 7 മുതൽ നാളെ രാവിലെ 7 മണിവരെ വിവിധയിടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീലസമ്പദ് വ്യവസ്ഥയിലെ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വർണ്ണമത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ ഡ്രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി SEO നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കാക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ വിശദമായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ന്യൂഡൽഹിയിൽ നടന്ന സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: To move towards a new era of growth, sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today. In the last 10 years, due to the vision of our Honorable Prime Minister Sriman Narendra Modi ji, India's fisheries and aquaculture sector has emerged as the true sunrise sector of our blue economy. Bharat is now the second largest fish producing country in the world, contributing around 8% of the global fish production.
0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. കേന്ദ്ര സഹമന്ത്രി SP സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വൈകിട്ട് പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കാക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ ശ്രീ നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി. SCO ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നാളെയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6-ാമത് വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 7%ത്തിലധികം സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. US ഇറാൻ സംഘർഷം, ഹോർമുസ് കടലെടുക്ക് അടച്ചതുമൂലമുള്ള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ വളർച്ചാ വേഗത നിലനിൽക്കും. കേന്ദ്ര സർക്കാരിന്റെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ തുടരുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഇന്ത്യൻ നാവികസേനയുടെ നിസ്താർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 2-ാമത്തെ കപ്പലായ INS നിപുൺ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് നിപുൺ കൂടുതൽ ഊർജ്ജം പകരുമെന്ന് കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കവെ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥ പറഞ്ഞു. വിശാഖപട്ടണം ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് INS നിപുൺ. പാലക്കാട് റെയിൽവേ ഡിവിഷന് ഇന്ന് 70-ാം വാർഷികം. 1956 August 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് ഡിവിഷനിലാണ്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള പോലീസ് രാജ്യത്തിന് മാതൃകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന ഉറപ്പുതരുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്നതിൽ പോലീസ് സേന മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിലെത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേർ ഇന്ന് കോഴിക്കോട് എത്തി. മറ്റ് 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ അറിയിച്ചു. ഇന്നലെ 13 പേർ കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നു. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് തൃശൂലി 3A സൈറ്റ് ഉൾപ്പെടെയുള്ള ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 100 പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 794 ആയി. വിശദാംശങ്ങളിലേക്ക്.
3: കുടുങ്ങിക്കിടക്കുന്നവരുമായി ബന്ധപ്പെടാൻ വിദഗ്ധരടങ്ങുന്ന രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ യാതൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല. കാണാതായ 2500 പേരിൽ 100-ലധികം പേർ നേപ്പാളിലെ ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്ന് കരുതപ്പെടുന്നു. തൃശൂലി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. അതേസമയം 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4th വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ നേപ്പാളിന് കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബീഹാറിലെ ഗന്ധക്, കോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. വാൽമീകി നഗർ, കോസി ബാരേജുകളുടെ ഷട്ടറുകൾ തുറന്നതിനാൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. എന്നാൽ ജലനിരപ്പ് വീണ്ടും ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ചമ്പാരൻ, സരൺ, ഗോപാൽഗഞ്ച് ജില്ലകളിലെ ഭരണകൂടങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോസ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. ഹോങ്കോങ്ങുമായി സെപ്റ്റംബർ 3 ഇന്ത്യയുടെ അടുത്ത മത്സരം. ഈ വർഷത്തെ US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നിന്ന് ലോക മുൻ 1st താരം നൊവാക് ജോക്കോവിച്ച് പുറത്തായി. ആദ്യ റൌണ്ട് പോരാട്ടത്തിൽ അർജന്റീനയുടെ മരിയാനോ നവോനിയാണ് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചത്. ഇതോടെ 25th ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന ജോക്കോവിച്ചിന്റെ സ്വപ്നം അവസാനിച്ചു. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിന് സ്പെയിനിനെ പരാജയപ്പെടുത്തിയ ജർമ്മനി തുടർച്ചയായി ഹോക്കി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ജർമ്മനിയുടെ 4th ലോകകപ്പ് കിരീടമാണിത്. നെതർലൻഡ്സിനെ 1-2 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അർജന്റീന വെങ്കല മെഡൽ സ്വന്തമാക്കി. മലേഷ്യയിൽ നടക്കുന്ന സ്ക്വാഷ് ടുവാങ്കു മുഹുരിസ് ട്രോഫി പുരുഷ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഭയ് സിംഗിന്. ഫൈനലിൽ ഹോങ്കോങ്ങിന്റെ ഹെൻറി ലിയോങ്ങിനെ 3-2 അഭയ് പരാജയപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 പോയിന്റ് ഇടിഞ്ഞ് 76,881 നിഫ്റ്റി 142 പോയിന്റ് കുറഞ്ഞ് 24,034 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇടിവ്. പവന് 1,080 രൂപ കുറഞ്ഞ് 114,960 രൂപയും ഗ്രാമിന് 14,370 രൂപയുമാണ് ഇന്നത്തെ വില. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കേക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
12: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
13: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
11: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.

0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
3: പാൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളിയാ.
3: മൈ ജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

അറിയാം നീ അവിടെ ഉണ്ടെന്ന്. ലുക്ക്, ഐ ലവ് യു ബിക്കോസ് ഓഫ് വിച്ച് ഐ ആം ലീവിംഗ്.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
8: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി ബി എം ഡബ്ല്യൂ വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജിയോണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
5: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.
8: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം. BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
9: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
10: ഈ പൊന്നോണം കരുനാഗപ്പള്ളി.

0: ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
3: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് റേഡിയോ 91.2 ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും

0: പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോളങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
3: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
5: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
6: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
8: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സീറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
9: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാറും. പ്രത്യേകമായി മന്ത്രിച്ച ഒരു ചരട് തരുന്നുണ്ട് നിനക്ക്.
1: എന്റെ കുറച്ച് ആളുകൾ വരാനുണ്ട്.
0: അവര് വരട്ടെ, നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചോ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു. സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: ടിഎൻസി അപ്ലൈ.
6: എന്താ ചേട്ടാ ഒരു വിഷമം?
7: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
6: അതിനെന്താ, മൈജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങൾ.
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: നമ്മളൊക്കെ ജീവിതം വലിയൊരു തിരക്കിലാണ്. ഇതിനിടയ്ക്ക് ആരും കാണാതെ നമ്മൾ കണ്ണു തുടച്ച നിമിഷങ്ങൾ ഉണ്ടാകാം. ആരോടും പറയാതെ നെഞ്ചിൽ ഒതുക്കി വെച്ച വിഷമങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ആ ഒരു തിരക്കുകൾക്കിടയിലും ഒരൊറ്റ ഫോൺ കോളിൽ അല്ലെങ്കിൽ ഒരു ചെറിയ നോട്ടത്തിൽ നമ്മുടെ ഉള്ളിലെ ഭാരമൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം. രക്തബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് കൂടെ പിറക്കാതെ പോയിട്ടും സ്വന്തം സഹോദരനെ പോലെ നെഞ്ചോട് ചേർത്ത് നമ്മളിങ്ങനെ കേട്ടിരിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. നമ്മളുടെ മൗനത്തിൻ്റെ ഭാഷ പോലും കൃത്യമായിട്ട് വായിച്ചെടുക്കുന്നവർ. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പാട്ട് അവർക്കായിട്ട് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. വെൽക്കം ടു എൻ്റെ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്, ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോൾ ഒരു നമ്മളുടെ കൂടെ പിറക്കാതെ പോയ കൂടെപ്പിറപ്പിന് വേണ്ടിയിട്ട് രണ്ട് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: ടിഎൻസി അപ്ലൈ.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1,000 രൂപയും 50,000 രൂപയും 2,000 രൂപയും 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

0: യെസ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പോ ഇതേ നമ്മുടെ ഫേസ്റ്റ് കോളർ ഇവിടെ വെയിറ്റിംഗ് ആണ്. ആ ഒരു കോളിലേക്ക് നമുക്ക് പോകാം. ഹലോ, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഇത് ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, പാടിക്കോളൂ.
2: ഓണം മണ്ണല്ലോ പൊന്നോണം മണ്ണല്ലോ, ഓണത്തപ്പന്തിടുനി നട്ടും നാള് വന്നല്ലോ, നാലിട്ടല്ലോ പൊന്നു നാലിട്ടല്ലോ, ഓണപ്പാട്ട് പാടിക്കൊണ്ട് നാലാടാലോ, ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ.
0: ഓണം ഒക്കെ വന്നിട്ട് പോയി. ഓക്കെ, എന്ന് കുഞ്ഞിന്റെ ഓണം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഓണസദ്യ ഒക്കെ കഴിച്ചോ? ഉപ്പേരിയൊക്കെ കഴിച്ചോ? എല്ലാരുമായിട്ട് കളിച്ചോ? ഏത് പാട്ടാണ് മോന് വെച്ച് തരേണ്ടത്?
3: ഇനി വരുന്ന തലമുറക്ക്.
0: ഓക്കെ കേട്ടോ.
3: ഓക്കെ,
0: അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ആ ഒരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ്, എനിക്ക് ചെന്താമര ചേലുള്ള പെണ്ണെ എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഗൗരിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീട്ടിൽ

0: ഇസ്ലാമിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഓണഷോപ്പിയോഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി. ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
4: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദ്ധാരം.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നല്ല രണ്ട് പാട്ടിനു ശേഷം വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പം ഉള്ളതാകട്ടെ നിങ്ങളുടെ സ്വന്തമാർജ്ജ ഐശ്വര്യ. ഇനി നമുക്ക് നേരെ ഒരു മെസ്സേജിലേക്ക് പോകാം അല്ലെ. സഹദേവൻ ചേട്ടനാണ് ഇടുക്കിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്ന പാട്ട് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്ന പാട്ടാണ് കേട്ടോ. ആ ഒരു പാട്ട് കേൾക്കാം, അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഒരു കോള് കട്ടായിട്ടുണ്ട്, അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു മെസ്സേജിലേക്ക് തന്നെ പോകാം അല്ലേ. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. അങ്ങനെ പൂക്കാലം പോയി, മഴക്കാലം പോയി, എന്നും പോകാതെ നിൽക്കുന്ന എന്റെ റേഡിയോ ഗാനമഞ്ജരിയിലൂടെ തലസ്ഥാനം സിനിമയിൽ പൂക്കാലം പോയെന്നോ കാറ്റു പറഞ്ഞു എന്ന ഗാനം എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് പി വി മുഹമ്മദ് ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടും സഹദേവൻ ചേട്ടൻ്റെ പാട്ട് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കണക്ട് ആയോ?
3: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
2: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: Once again back to the radio 91.2 Reshmi Happy Home Gaana Manjri aanu priya shrothakal kettukondirikkunnathu oppam ullathagatte ningalude sondam RJ Aishwaryana ṭo appo dei namukku mattoraal koodi chernunda aa oru call like poga alle.
2: Hello,
1: good evening parnjol daaraanu samsaarikkunnathu.
2: Babu aanu.
1: Okay Babu
2: cheta. Babu Karunapalli.
1: Okay, endukkeyaanu cheta visheesham?
2: എനിക്ക് ഫോണും നല്ല സുഖമാണ്, കുഴപ്പമില്ല. പിന്നെ ഇപ്പം ഇപ്പം നിങ്ങളുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് എനിക്ക് താങ്ക് യു ഞാൻ പറയാമോട്ട്. പിന്നെ എനിക്ക് നല്ലൊരു പാട്ട് വേണം, നല്ലൊരു പാട്ട് വേണം, മോൾ പാട്ട് വേണം.
1: ഏത് പാട്ട് വേണം വെച്ചേരേണ്ടത്?
2: വിട്ട് എനിക്കതുപോലെ എന്റെ മകളുടെ മോന്റെ പാട്ട്,
1: കലാപമണിയുടെ പാട്ടാണ് വേണ്ടത്.
2: കലാപാട്ട് നല്ല ഓണപ്പാട്ട്, മോന്റെ പാട്ട്, ഓണപ്പാട്ട് വേണം.
1: ഓണം കഴിഞ്ഞില്ലേ? ഓണപ്പാട്ട് ഓണം കഴിഞ്ഞിട്ടാണോ
2: ചോദിക്കുന്നത്? ഓണം കഴിഞ്ഞു പോലെ, ഓണം കഴിഞ്ഞു പോലെ എന്റെ മോൻ മരിച്ചു പോയില്ലയോ, അതുകൊണ്ട് ഓണപ്പാട്ട് വേണം.
1: ഓക്കെ, എന്തായാലും നല്ലൊരു പാട്ട് ഇട്ട് തരാം മണിച്ചേട്ടൻ കേട്ടോ.
2: ഓ മണിച്ചേട്ടാ,
1: സുഖമായിട്ടിരിക്കുന്ന ചേട്ടാ വിളിച്ചത്, വളരെയധികം സന്തോഷം കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ബ്രഹ്മദത്തൻ എന്ന പടത്തിൽ എം ജി അണ്ണൻ, സുജാത ചേച്ചി എന്നിവർ പാടിയ ചെല്ലച്ചെറു പൂങ്കുയിൽ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പാട്ടും നമുക്ക് ഇതിനോടൊപ്പം തന്നെ കേൾക്കാം. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544700090 എന്ന നമ്പറിലേക്ക് വേഗം.

0: ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
4: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
6: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ മണിച്ചേട്ടന്റെ ഒരു കിഡിലോസ്കി പാട്ടിന് ശേഷം നമ്മൾ വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളതാകട്ടെ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമ്മുടെ ഷിയാസ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അനന്തനും അപ്പുകുട്ടനും ആനയുണ്ട് എന്ന മൂവിയിലെ തുമ്പപ്പൂവിൽ ഉണർന്നു എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദാസേട്ടൻ പാടിയ വേർഷനാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിതായാലും മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ബാബുരാജൻ ചേട്ടനാണ്. ചോദിച്ചിട്ടുള്ള പാട്ട് തരംഗിണി ഗ്രാമീണ ഗാനങ്ങൾ വോളിയം 2 വെള്ളിലം കാട്ടിൽ ചൂളമടിക്കും എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഈ രണ്ട് പാട്ടും ഷിയാസിനും ബാബുരാജൻ ചേട്ടനും വേണ്ടിയിട്ട് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: ടിഎൻസി അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓൺ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
4: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
5: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
5: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോ

0: നടത്തുന്നത്.
1: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
0: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോളം അങ്ങ്
1: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിൻ്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിൻ്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൽ വിത്ത് ആർജെ ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാതെ ട്യൂൺ ചെയ്യും.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാന മഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ ചേച്ചി, സുഖമാണോ? ചായ കുടിച്ചോ? ഗുഡ് ഈവനിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് മണപ്പള്ളിയിൽ നിന്ന് മാളുവാണ്. മാളു ഗുഡ് ഈവനിങ്, ചായ കുടിച്ചില്ല, കുടിക്കണം, സുഖമായിട്ടിരിക്കുന്നു. മാളുവിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ചോദിച്ചിട്ടുള്ള പാട്ട് ഏതോ വാർമുകിലിൽ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് നമുക്ക് വെച്ച് കൊടുക്കാം മാളുവിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഒരാൾ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് കൂടെ പോകാം അല്ലേ. ഹലോ, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം ഐശ്വര്യ, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നും
1: ചേട്ടാ. എന്തൊക്കെയായിരുന്നു വിശേഷം?
2: നല്ല വിശേഷം. ഓണവും അതുപോലെ തന്നെ നബിദിനവും എല്ലാം ഭംഗിയായി കണ്ടു. മനസ്സിൽ നല്ല സന്തോഷവും ആനന്ദവും എല്ലാം പകർന്ന ആ ഒരു
1: ത്രില്ലായിക്കോളും.
2: എനിക്ക് കഥ ഇതുവരെ നടന്ന സിനിമയിലെ ഒരു പാട്ട് കിട്ടുക. മഴവില്ലി മലർത്തേടി, ആ പാട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലായിരുന്നു ശരിയാ.
1: കഥ ഇതുവരെ കേട്ടില്ലയോ?
2: ആ,
1: അങ്ങനെ ഒരു പാട്ടുണ്ടോ? ലിറിക്സ് പാടുവോ?
2: മഴവില്ലി മലർത്തൂകി, അങ്ങനെയാണ് എന്റെ വരി. ഇനി ആ പാട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു പാട്ട്
1: പറയാം.
2: പതിനേ പൂങ്കവിളി, നമ്മുടെ വെള്ളരിപ്രാവരുടെ ഞങ്ങൾ ആ പാട്ടായാലും മതി.
1: മതിയോ? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട് ഏതാന്ന് വെച്ചാൽ അത് പറഞ്ഞുതരാം. രണ്ടു പാട്ടും ഉണ്ട്.
2: അതെന്നാ എനിക്ക് മഴവില്ലിൻ മലർത്തൂക്കിയാ മതി.
1: ഓക്കെ കേട്ടാ.
2: ഓക്കെ, കിട്ടിയത് സന്തോഷം. പിന്നെ എന്റെ വീട്ടിലെല്ലാവർക്കും, തിരാനൂരിലുള്ള എല്ലാവർക്കും, പ്രോഗ്രാമൊക്കെ എടുക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.
1: ഓക്കെ ചേട്ടാ, വളരെയധികം നന്ദി.

0: ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി ബി എം ഡബ്ല്യു വരെ.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
3: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
7: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
6: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
7: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
8: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
9: നീ ഇതെന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
10: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
9: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവുമില്ല.
10: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്ക് മടുത്തു.
9: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
10: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
9: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
10: എന്നാ പിന്നെ ആ രുചി രഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
9: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
11: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നല്ല നല്ല പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു വൈകുന്നേരം പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ദേ ഗായ്സ്, നമ്മൾക്കൊപ്പം ഒരാൾക്കോട് ചേർന്നിട്ട് ആ ഒരു കോളിലേക്ക് പോകാം അല്ലേ. ഹലോ, ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
2: ഹലോ,
1: ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ, ആരാണ്? ഓക്കെ അമ്മ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഏത് പാട്ടാണ്? രാപ്പാടി കേഴുന്നു, ആ പാട്ടാണോ വേണ്ടത്? ഓക്കെ, വെച്ചുതരാട്ടോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഓച്ചിറയിൽ നിന്നും ശശിധരൻ പിള്ളച്ചേട്ടനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സ്വാമിനാഥ പരിപാലയ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം ചേട്ടാ. രണ്ട് പാട്ടും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങി.

0: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ, August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ August 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
10: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
11: 20 Kia Seros cars, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
12: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
13: TNC apply.
14: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം?
15: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
14: എന്നാ ഞാനും വരുന്നളയാ.
16: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഇതൊക്കെയാണ് പ്രിയ ശ്രോതാക്കളെ ഒപ്പമുള്ളത്. നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാന മഞ്ജരിയാണ്. ദേ ഗൈസ്, നമ്മൾക്കൊപ്പം ഒരു ആള് ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, അതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ മോളെ, ഞാൻ സുജാതയാ വിളിക്കുന്നത്. എനിക്കൊരു പാട്ട് വേണം.
0: ഓക്കെ അമ്മ, ഏത് പാട്ടാണ് വേണ്ടത്?
1: മയൂഹ എന്ന പടത്തിലെ ചുവരില്ലാതെ ചായങ്ങളില്ലാതെ എന്നുള്ള പാട്ട്.
0: ഓക്കെ അമ്മ, വെച്ചരാ കേട്ടോ. അമ്മയുടെ ഈ ഒരു പാട്ടിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ കൃത്യം 4 മണിക്ക് കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും തുടർന്നും കാതോർത്തേണ്ടിയിരിക്കൂ. എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
2: സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൻ വിത്ത് ആർജെ ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ തെൻഡ്രൻ.

0: നീ ഇതെന്തു ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
1: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
0: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവുമില്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്കും മടുത്തു.
0: ഇനിയിപ്പോ നീ സങ്കടപ്പെടുന്ന കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
1: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
0: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
1: എന്നാ പിന്നെ ആ രുചി രഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
0: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മരുന്നു വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 ആയി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ യുവതലമുറയുടെ സംഭാവനയുണ്ടാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജോലി തേടുന്നവരിൽ നിന്നും തൊഴിൽദാതാക്കളായി യുവതലമുറ മാറണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. ഫാഷൻ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന വനിതാ പ്രാതിനിധ്യം അഭിനന്ദനീയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹൈടെക് വ്യവസായത്തിലൂടെ വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും പ്രവാസികളായ കേരളീയരെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നും ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: High-tech industries should come here to Kerala because you got all other natural resources. You got the climate, you got the water, you got everything. You should concentrate on that so that migration from Kerala should get stopped. And reverse migration should take place. Again, Kerala should come up. All the Keralites should come and settle in Kerala. That is my wish. That is what is Viksit Bharat.
0: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഉപരാഷ്ട്രപതി കൊച്ചിയിലെത്തിയത്. മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ചരിത്രപരമായ ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ആകെ സമുദ്ര സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഇതാണ് ദ്വീപുകളുടെ യഥാർത്ഥ സമുദ്ര ശക്തിയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ചിലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. രണ്ടു ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിക്ക് മടങ്ങി. സെക്രട്ടേറിയറ്റിൽ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധി അല്ലാത്ത തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. രാജ്യം കണ്ട ഏറ്റവും വലിയ ലഹരി മരുന്നു വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുമായോ ആഭ്യന്തരമന്ത്രിയുമായോ ബന്ധമുണ്ടെന്ന് കരുതി കുറ്റക്കാരുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: തുഫാന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്നോടൊപ്പം ഫോട്ടോ എടുത്ത എനിക്ക് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരാൾ പോലും തുഫാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കേരള പോലീസ് നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഈ ചന്ദേര പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. ഓപ്പറേഷൻ തുഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ്.
0: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല നാളെ സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. വരും വർഷങ്ങളിൽ ആഗോള സെമി കണ്ടക്ടർ വിപണിയുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഹോങ്കോങ്ങുമായി ഇന്ത്യയുടെ രണ്ടാം മത്സരം സെപ്റ്റംബർ 3 നടക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4200 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 933 തൊഴിലാളികൾ തൃശൂലി ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതുന്നു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ്. അതേസമയം നേപ്പാളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള 44 പേർ കൂടി സുരക്ഷിതരായി തിരിച്ചെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോട് എത്തിയത്. മറ്റു 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ പറഞ്ഞു. മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. 8 പേർ കാഠ്മണ്ഡുവിലാണ്. യാത്രാ സൌകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി.
0: ഒഡീഷ കേഡർ IPS ഉദ്യോഗസ്ഥനും മലയാളിയുമായ ഷെഫിൻ അഹമ്മദ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ഒഡീഷയിൽ ക്രൈംബ്രാഞ്ച് IG. IG ഷെഫിൻ അഹമ്മദിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചിച്ചു. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ നിർവഹിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ്. അങ്കണവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയിൽ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
4: എടി മെടുക്കി.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

0: കേട്ടിട്ട് തന്നെ ത്രിൽ ആവുന്നു.
1: ത്രിൽ അടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
2: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: ഇന്ന് പൊടുന്നനവേ കാണുന്ന സൗഹൃദങ്ങളുടെ കാലമാണ്. ഒരു കാലത്ത് നമ്മുടെ സൗഹൃദങ്ങളെ സ്വാധീനിച്ചിരുന്നത് സമീപസ്ഥമായ സാഹചര്യങ്ങൾ കൊണ്ട് ഒരുമിച്ചുള്ള പഠന ജീവിത പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ യാത്രകളിലൂടെ രക്തബന്ധങ്ങളിലൂടെയൊക്കെയാണ് സൗഹൃദത്തിൻ്റെ ഏടുകളും ചിത്രങ്ങളും നാം രൂപപ്പെടുത്തിയത്. പക്ഷേ പിന്നീട് അത്തരം സൗഹൃദങ്ങൾ കാലങ്ങൾ മാറ്റിരചിക്കപ്പെട്ടപ്പോൾ നമുക്കും പുനർരചിക്കേണ്ടി വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പഠനവും ജീവിത സൗകര്യങ്ങളും ജോലിയും തേടി ഇത്തരം ബന്ധങ്ങളുടെ കവറേജുകൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ബന്ധങ്ങൾ ആസ്വദിക്കുന്നവർ പോലും സമീപസ്ഥമായ ബന്ധങ്ങൾ തേടി തൊഴിൽ ബന്ധങ്ങളായി ഒക്കെ അതിനെ രൂപപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. വർത്തമാനകാലത്തെ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾ നമുക്ക് മുൻപുണ്ടായിരുന്ന സൗഹൃദങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. മുൻപുണ്ടായിരുന്ന സൗഹൃദങ്ങളിൽ നമുക്ക് അമ്പരപ്പും ഭയവും ആശങ്കയും ഒക്കെ വളരെ കുറവായിരുന്നു. കാരണം തൊട്ടയൽപക്കത്തെ ഒരു സുഹൃത്ത് നമ്മെ സ്നേഹിക്കാൻ ബാധ്യസ്ഥനാണ് പല കാരണങ്ങളാലും. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. നമ്മളെ ഒരാൾ വല്ലാതെ സ്നേഹിച്ചു പോയാൽ ആ സ്നേഹിക്കപ്പെടുന്ന ആളിന് പോലും ഭയം തോന്നും, എന്തിനാണ് എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്നത് എന്ന്. മാത്രവുമല്ല, അവന്റെ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ ഒന്നുമറിയാതെ കേവലം എടുക്കുന്ന ചിത്രത്തിന്റെ മിഴിവ് കൊണ്ടും കുറിക്കുന്ന വാക്കുകളുടെ സൗന്ദര്യം കൊണ്ടും അത്തരം ഭ്രമങ്ങളിൽ അകപ്പെട്ടു പോകാറാണ് പതിവ്. നല്ല നല്ല സൗഹൃദങ്ങൾ സ്വന്തം പ്രദേശത്തിനകലെ നിന്നും ഒരുപക്ഷെ സ്വന്തം നാട്ടിനകലെ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നും ഒക്കെ ലഭിച്ചിട്ടുണ്ടാവാം. അതൊക്കെ ഗുണകരവുമായിട്ടുണ്ടാവാം. ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പലരും ആ സ്ഥലങ്ങളിലെ വിശേഷങ്ങൾ അറിയാൻ തന്റെ സൗഹൃദ വലയത്തിലെ ആ സ്നേഹക്കൂട്ടിനുള്ളിലേക്കിട്ട് മറുപടി തേടുന്നതൊക്കെ നാം കാണാറുണ്ട്. എന്നാൽ അത്തരം സൗഹൃദങ്ങൾക്ക് പലപ്പോഴും ആയുസ്സും കുറവാണ്. നിസ്സാരമായ വാക്കുകളിൽ അല്ലെങ്കിൽ നിശബ്ദതയിൽ അങ്ങ് അലിഞ്ഞില്ലാതായി ചേരുന്ന സൗഹൃദങ്ങളാണ് പലപ്പോഴും ഓൺലൈൻ സൗഹൃദങ്ങളായി നാം കണ്ടുവരുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ നിശബ്ദതയുടെ അർത്ഥം തേടാനോ അല്ലെങ്കിൽ നിശബ്ദതയുടെ കാരണം അന്വേഷിക്കാനോ സാഹചര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും തരമില്ല. ഓടുന്ന ഓട്ടത്തിനിടയിൽ നിശബ്ദരായി പോകുന്നവർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അങ്ങനെ അങ്ങ് സഞ്ചരിക്കുകയാണ്. പണ്ട് ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചത്രേ, ഗുരുവേ, ഒരു മനുഷ്യനെ എത്ര അകലത്തിൽ നിന്ന് അറിയണം അല്ലെങ്കിൽ എത്ര അടുത്തേക്ക് പോകാൻ കഴിയും? പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സാമീപ്യത്തിന്റെ പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതായിരുന്നു ശിഷ്യന്റെ ചോദ്യം. ശരിയുമാണ്. ഗോളങ്ങൾ തമ്മിൽ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ തമ്മിൽ, എന്തിനേറെ നാം ഇരിക്കുന്ന കസേരകളിലും കട്ടിലുകളിലുമെല്ലാം ന്യായമായ ഒരു അകലം മനുഷ്യഹൃദയങ്ങൾക്കിടയിലും ശരീരത്തിനിടയിലും കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഗുരു പറഞ്ഞ മറുപടി ശ്രദ്ധേയമായിരുന്നു. മകനെ, ഒരു പൂന്തോട്ടത്തിൽ നിന്ന് നീ അകലെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് മനോഹരമായ പൂക്കളാണ്. കാരണം നിന്റെ കണ്ണുകൾ തേടുന്നത് ആ പൂക്കളുടെ നിറവും അല്ലെങ്കിൽ നിന്റെ മനസ്സ് തേടുന്നത് അതിന്റെ സൗരഭ്യവുമാണ്. പക്ഷെ നീ കൂടുതൽ കൂടുതൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പൂക്കൾക്ക് പകരം അതിലെ മുള്ളുകളും ഇലകളും ഒക്കെ വ്യക്തമായി തുടങ്ങും. അവിടെ ഒരുപക്ഷെ ഈ പൂക്കളുടെ നിറത്തെക്കാൾ ഉപരി ആ മുള്ളുകൾ നിന്നെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ നീ അകന്നേ പോകും. അല്ല, ഈ പൂക്കൾ ഉണ്ടായതിന്റെ അനിവാര്യ കാരണമാണ് ഈ മുള്ളുകളെന്നും വളമെന്നും ചാണകമെന്നും ഒക്കെ തിരിച്ചറിഞ്ഞാൽ നീ അതിനെ കൂട്ടമായി സ്നേഹിക്കുകയും ചെയ്യും. ശരിയാണ്, ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഗുണകരമാണ്. അകലെ നിന്ന് കാണുന്നതെന്നും എപ്പോഴും എത്ര അടുത്തു എന്നാലും പ്രതീക്ഷിക്കുന്നത് മടയത്തരമാണ്. അതിനെ വ്യക്തിയെയാകട്ടെ, സ്ഥാപനത്തെയാകട്ടെ, തത്വചിന്തയാകട്ടെ, മതവിശ്വാസത്തെയാകട്ടെ, എല്ലാം അതിന്റെ സ്വാഭാവികതയിൽ കൃത്യമായ അകലത്തിൽ നിന്ന് വ്യക്തമായ അടുപ്പത്തോടെ സ്നേഹിക്കുന്നത് തന്നെയാണ് ഉചിതം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: അലി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം.

0: മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം 50,000 രൂപയും രണ്ടാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.